റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമി എന്ന ചിത്രത്തിനായി ശ്രേയ ഘോഷാൽ, വിജയ് യേശുദാസ് എന്നിവരാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനം, ചിത്രം ചൈന ടൗൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനം, ചിത്രം ചൈന ടൗൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമി എന്ന ചിത്രത്തിനായി ശ്രേയ ഘോഷാൽ, വിജയ് യേശുദാസ് എന്നിവരാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനം, ചിത്രം ചൈന ടൗൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമി എന്ന ചിത്രത്തിനായി ശ്രേയ ഘോഷാൽ, വിജയ് യേശുദാസ് എന്നിവരാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനം, ചിത്രം ചൈന ടൗൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

0: പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തു പൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
0: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

0: തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
3: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
0: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
4: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
4: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
4: 9447-371-836,
0: 8078-502-836. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി,

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.5 FM.

സമയം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് കാലം തിരുത്തിയ ഇന്ത്യൻ വനിതകൾ. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു സ്ത്രീയായി ജീവിക്കുന്നത് മഹത്തരമായ കാര്യമാണ്. പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ എല്ലായ്പ്പോഴും ഈ രീതിയിൽ ആയിരുന്നില്ല. ഫെമിനിസം അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്ന വാക്കുപോലും ഉപയോഗിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. സമൂഹത്തിന്റെ മാനദണ്ഡങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നതിനും യഥാർത്ഥത്തിൽ ജന്മാവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും സ്ത്രീകൾ പാടുപെട്ട ഒരു കാലമുണ്ടായിരുന്നു. വനിതകൾക്കായി വനിതാ ദിനം ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് പ്രചോദനമാകുന്നതിന് സഹായിക്കുന്ന ചില കഥകളറിയാം. ഇന്ത്യൻ ചരിത്രത്തിൽ വിപ്ലവ മാറ്റങ്ങൾ തീർത്ത തങ്കലിപികളാൽ കുറിക്കപ്പെടേണ്ട ചില സ്ത്രീരത്നങ്ങളുടെ കഥകൾ. ഇന്ത്യയിലെ വനിതാ വിദ്യാഭ്യാസത്തിന്റെ തുടക്കക്കാരായിരുന്നു സാവിത്രിഭായ് ഫൂലെയും ഭർത്താവ് ജ്യോതിറാവു ഫൂലെയും. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും സാമൂഹിക മുൻവിധികൾ അവസാനിപ്പിക്കുന്നതിലും ഒരു പ്രധാന പങ്കുവഹിച്ചു. 1998 March 10 സാവിത്രിബായിയുടെ സംഭാവനകളെ മാനിച്ച് ഇന്ത്യൻ പോസ്റ്റ് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വിദ്യാജ്യോതി ആയിരുന്നു സാവിത്രിബായി. വിജയലക്ഷ്മി പണ്ഡിറ്റ്. മന്ത്രിസഭാ പദവി വഹിച്ച ആദ്യ ഇന്ത്യൻ വനിതയായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി 2 പ്രവർത്തിച്ചു. 40 അവസാനത്തിൽ റഷ്യയിലെ ഇന്ത്യയുടെ അംബാസഡറും പിന്നീട് മഹാരാഷ്ട്ര ഗവർണറുമായിരുന്നു. യു എൻ പൊതുസഭയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന നിലയിലാണ് വിജയലക്ഷ്മി പണ്ഡിറ്റിനെ അറിയപ്പെടുന്നത്. റാണി ലക്ഷ്മിബായി. ഇന്ത്യൻ ചരിത്രം ഈ ധീരവനിതയെ വിശേഷിപ്പിക്കുന്നത് ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി എന്നാണ്. മറ്റുള്ളവരുടെ പിന്തുണ തേടി അവർ പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെയും ഉൾക്കൊള്ളുന്ന ഒരു സന്നദ്ധ സേനയെ രൂപീകരിച്ചു. അവരുടെ ധൈര്യം, ജ്ഞാനം 19 ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പുരോഗമന കാഴ്ചപ്പാടുകൾ, അവരുടെ ത്യാഗങ്ങൾ എന്നിവ റാണി ലക്ഷ്മിബായിയെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ പ്രതിരൂപമാക്കി മാറ്റി. അവരുടെ കഥ വരാനിരിക്കുന്ന തലമുറയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഒരു ദീപമായി മാറി. ആനന്ദിബായ് ജോഷി. പാശ്ചാത്യ വൈദ്യശാസ്ത്ര പാരമ്പര്യത്തിൽ പരിശീലനം നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ വനിതാ ഡോക്ടർമാരിൽ ഒരാളും ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഡോക്ടറുമായിരുന്നു ആനന്ദിബായ് ജോഷി. അമേരിക്കൻ ഐക്യനാടുകളിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഇന്ത്യൻ വംശജയായ ആദ്യ വനിതയായിരുന്നു അവർ. അമേരിക്കൻ മണ്ണിൽ കാലുകുത്തിയ ആദ്യത്തെ ഹിന്ദു വനിത കൂടിയാണ് ഇവർ. ആനന്ദിബായ് ജോഷി ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടുവെങ്കിലും ഇന്ത്യൻ സ്ത്രീകളുടെ മാറ്റത്തിന്റെ പ്രത്യാശയുടെ ആദ്യ കിരണമായിരുന്നു ഈ സ്ത്രീ. ഇവർ ഇന്നും നമുക്ക് പ്രചോദനം നൽകുന്നു. സുജേത കൃപലാനി. ഇന്ത്യയുടെ മികച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു സുജേത കൃപലാനി. ഇന്ത്യാ വിഭജന കലാപ സമയത്ത് സുജേത മഹാത്മാഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. 1946 അവർ അദ്ദേഹത്തോടൊപ്പം നോഖാലിയിലേക്ക് പോയി. ഭരണഘടനാ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചില സ്ത്രീകളിൽ ഒരാളായിരുന്നു അവർ. ഇന്ത്യൻ ഭരണഘടനയുടെ ചാർട്ടർ സമർപ്പിക്കാനുള്ള ചുമതല കൈമാറിയ ഉപസമിതിയുടെ ഭാഗമായി. 1947 August 15 സ്വാതന്ത്ര്യദിനത്തിൽ ഭരണഘടനാ അസംബ്ലിയുടെ സ്വാതന്ത്ര്യ സെഷനിൽ വന്ദേ മാതരം എന്ന ദേശീയ ഗാനം ആലപിച്ചു. 1963 ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പദവി വഹിച്ച ആദ്യ വനിതയായി. ജസ്റ്റിസ് അന്ന ചാണ്ടി. ഒന്നാം തലമുറ ഫെമിനിസ്റ്റ് എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന അന്ന ചാണ്ടി കേരളത്തിൽ നിയമബിരുദം നേടിയ ആദ്യ വനിതയായിരുന്നു. ഒരു ബാരിസ്റ്ററായിരുന്ന കാലത്ത് അവർ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി വാദിച്ചു. 1931 ശ്രീമൂലം പ്രജാസഭാ തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചു. മത്സരത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും

ശത്രുത ഉണ്ടായിരുന്നിട്ടും 1932 അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് അവർ മുൻസിഫായി മാറി, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജായി. 1948 ജില്ലാ ജഡ്ജി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. അതിനുശേഷം 1959 ഫെബ്രുവരി 9 കേരള ഹൈക്കോടതി ജഡ്ജിയായി. ഇന്ത്യയിൽ അത്തരത്തിൽ ആദ്യത്തേതായിരുന്നു ഇത്. സരോജിനി നായിഡു. 1979 ജനിച്ച സരോജിനി നായിഡു നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. പഠനത്തിൽ എല്ലായ്പ്പോഴും മുൻപന്തിയിലും നിരവധി ഭാഷകളിൽ പ്രാവീണ്യവുമുണ്ടായിരുന്നു അവർക്ക്. 1905 ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലേർപ്പെട്ട അവർ ഇന്ത്യയുടെ പോരാട്ടങ്ങളിൽ സജീവ പങ്കാളിയായിരുന്നു. 1992 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ തുടർന്ന് അവർ ഉത്തർപ്രദേശ് ഗവർണറായി. അവരുടെ സാഹിത്യ കൃതികളായ ദി ഗോൾഡൻ ത്രഷോൾഡ്, ദി ബേർഡ് ഓഫ് ടൈം, ദി ബ്രോക്കൺ വിംഗ് എന്നിവ ഏറെ പ്രസിദ്ധമാണ്. ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം രാഷ്ട്രീയം ഒരു പുതിയ ഘട്ടത്തിലായിരുന്നു. പുതുതായി പിറന്ന ഇന്ത്യയെ ജനാധിപത്യ രാജ്യമായി രൂപപ്പെടുത്താൻ അവർ വളരെയധികം പ്രവർത്തിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടതുപോലുള്ള തിരിച്ചടികൾ അവരുടെ കാഴ്ചപ്പാടിനെ പിന്തിരിപ്പിച്ചില്ല. ഒരു പുതിയ പാർട്ടി തന്നെ രൂപീകരിക്കുകയും നിരവധി ആളുകളെ അനുയായികളാക്കുകയും ചെയ്തു. തീർച്ചയായും ഇന്ദിരാഗാന്ധി ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്ക് ഒരു പ്രചോദനമാണ്. ക്യാപ്റ്റൻ പ്രേം മാത്തൂർ. വാണിജ്യ പൈലറ്റ് ലൈസൻസ് നേടിയ ശേഷം അവരെ 8 സ്വകാര്യ എയർലൈനുകൾ നിരസിച്ചു. അതിലൊന്നും ഒരു വനിതാ പൈലറ്റ് ആവശ്യമില്ല. അവസാനമായി ഹൈദരാബാദിലെ ഡക്കാൻ എയർവേസിൽ ഒരു അഭിമുഖത്തിനായി പോയി. ചോദ്യങ്ങൾക്കൊടുവിൽ അവരുടെ മറുപടി, എന്നെ നിയമിച്ചതിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരില്ല എന്നായിരുന്നു. നിയമപരമായ എല്ലാ ആവശ്യകതകളും മറികടന്ന് അവർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റായി. കൽപ്പന ചൗള. ഒരു ഇന്ത്യൻ അമേരിക്കൻ ബഹിരാകാശ യാത്രികയും ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയുമായിരുന്നു കൽപ്പന ചൗള. ഇന്ത്യയിലും ലോകത്തെമ്പാടുമുള്ള നിരവധി ആളുകൾക്ക് പ്രചോദനമാണ് കൽപ്പന. അവരുടെ കഠിനാധ്വാനവും ഏക ലക്ഷ്യവും ജീവിതത്തെ മാറ്റിമറിച്ചു. USA പോകുമ്പോൾ അവരുടെ കുടുംബം അവർക്കെതിരായിരുന്നു. പക്ഷേ അവർക്ക് അവരുടേതായ ആശയങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. 2003 ബഹിരാകാശ പേടകമായ കൊളംബിയ തകർന്ന് കൊല്ലപ്പെട്ടു. കഠിനാധ്വാനത്തിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ലക്ഷ്യം നേടിയ കൽപ്പന ചൗള വനിതകൾക്ക് എന്നും മായാത്ത പ്രചോദനമാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ത്യൻ ചരിത്രത്തിൽ വിപ്ലവ മാറ്റങ്ങൾ തീർത്ത, തങ്കലിപികളാൽ കുറിക്കപ്പെടേണ്ട ചില സ്ത്രീരത്നങ്ങളുടെ വിശേഷങ്ങളായിരുന്നു സ്ത്രീ തരംഗത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീതരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിട വഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമൊയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ 31 ദിവസങ്ങളിൽ 31 ശ്രോതാക്കൾ പാരായണം ചെയ്യുന്നു.
1: എങ്കിലോ രാജാ.

അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാ ഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് നാളെ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവേ, ഇംഗ്ലണ്ട് മെക്സിക്കോ മത്സരം നാളെ പുലർച്ചെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്ര സുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല

ജില്ലാതല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കിരൺ റിജിജു പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ തുടങ്ങും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും വനിതാ മന്ത്രിതല യോഗത്തിനും തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സഹമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിന് ശേഷം UN സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ ആഗോള നിലയും ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം ഫ്രാൻസിലെ പ്രവാസി സമൂഹത്തിനുണ്ടെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണ വില ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. ഇതോടെ വില 13% വർദ്ധിച്ചു. പരിഷ്കരിച്ച സംഭരണ വില കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. വെനിസ്വേലയിലെ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954 ആയതായി ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. 16,000-ൽ ആളുകൾക്ക് പരിക്കേറ്റതായും അത്ര തന്നെ പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ മാസം 24-നാണ് 7.2ഉം 7.5ഉം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം തെക്കേ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിൽ ഉണ്ടായത്. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. മീമന്തർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. 7 ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. പ്രദേശത്ത് ഇരുവിഭാഗവും തമ്മിൽ വെടിവെപ്പ് തുടരുകയാണ്. എഥനോൾ കലർത്തിയ E20 പെട്രോൾ ശുദ്ധവും സുരക്ഷിതവുമാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയവും റോഡ് ഗതാഗത ഘനവ്യവസായ മന്ത്രാലയവും അറിയിച്ചു. E20 പെട്രോളിനെതിരെ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി സംസ്ഥാന പോലീസ് അറിയിച്ചു. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളുമായി സ്ഥിരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെയോ വിതരണക്കാരുടെയോ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സപ്പ് അക്കൌണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുന്നു. ശക്തമായ മഴയിൽ തിരുവനന്തപുരം ഉൾപ്പെടെ ചിലയിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ വിട പറഞ്ഞത്. വിവിധ നാടുകളിലെ സഞ്ചാരങ്ങളിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ നേടിയെടുത്ത അറിവുകൾ സരസവും ലളിതവുമായ ഭാഷയിൽ മലയാളിക്ക് കഥകളായും നോവലുകളായും സമ്മാനിച്ച ബഷീർ വിവിധ തലമുറകളിൽപ്പെട്ട വായനക്കാരെ സ്വാധീനിച്ചു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളായി സാഹിത്യ രചന നടത്താമെന്ന് തെളിയിച്ച പ്രതിഭാധനനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജന ക്ഷേമത്തിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത്

ചർച്ച ചെയ്യുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീക്വാർട്ടറിൽ ബ്രസീൽ നോർവേ മത്സരം നാളെ പുലർച്ചെ 1:30. രണ്ടാം മത്സരത്തിൽ പുലർച്ചെ 5:30 ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും. പ്രീക്വാർട്ടറിന്റെ ആദ്യ ദിനത്തിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ പരാജയപ്പെടുത്തിയ ഫ്രാൻസും ക്വാർട്ടറിലെത്തി. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8:00 മത്സരം. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത്. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൌൺസിൽ സ്വിമ്മിംഗ് പൂളിൽ സംഘടിപ്പിക്കും. ഈ മാസം 16 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കും. പങ്കെടുക്കുന്ന സ്കൂളുകളും ക്ലബ്ബുകളും മറ്റന്നാൾ വൈകിട്ട് 5:00 മുമ്പ് എൻട്രികൾ നൽകേണ്ടതാണ്. ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും നടത്തിയ സംയുക്ത പരിശോധനയിൽ 10-ലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തി. പിടിച്ചെടുത്ത മത്സ്യയാനങ്ങളിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ചാൽ മീൻപിടുത്ത വള്ളങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുമെന്ന് കർശന മുന്നറിയിപ്പുണ്ട്. ഫിഷറീസ് വകുപ്പിന്റെ നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാക്കി. കോഴിക്കോട് കുറ്റ്യാടിയിൽ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ മൊത്തവിതരണ കേന്ദ്രത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. ലാബ് പരിശോധനയ്ക്കായി അധികൃതർ സ്ഥാപനത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. തുടർ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ ശുചീകരണം നിലച്ചതായി CPIM നേതാവ് വി ശിവൻകുട്ടി ആരോപിച്ചു. നഗരസഭയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നില്ലെന്നും നഗരസഭാ ഭരണം സ്തംഭിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി ആശുപത്രിയെ ഉയർത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സെന്ററിന്റെ വികസന സാധ്യതകൾ അറിയാൻ ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഛത്തീസ്ഗഡിലെ പ്രശസ്ത പാണ്ഡവനി ഗായികയും പത്മവിഭൂഷൺ പുരസ്കാര ജേതാവുമായ തീജൻ ബായ് അന്തരിച്ചു. ആകർഷകമായ ശബ്ദം, സവിശേഷമായ ആഖ്യാന ശൈലി എന്നിവ തീജൻ ബായ് പാണ്ഡവാനിക്ക് ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും പ്രശസ്തി നേടിക്കൊടുത്തു. മഹാഭാരത കഥകളെ വേദിയിൽ ജീവസുറ്റതാക്കുന്ന അസാമാന്യ കഴിവ് അവരെ ഇന്ത്യൻ നാടോടി കലാരംഗത്തെ പ്രശസ്തരായ കലാകാരികളിൽ ഒരാളാക്കി. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് നാളെ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീക്വാർട്ടറിൽ ബ്രസീൽ നോർവേ ഇംഗ്ലണ്ട് മെക്സിക്കോ മത്സരം നാളെ പുലർച്ചെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 വായനാ വസന്തം. തുടർന്ന് അറിയിപ്പുകൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകത്തിൽ ജസീല കളരിക്കണ്ടിയുടെ കഥ തമ്പുരു, അവതരണം അശ്വിനി. അനീഷ് കെ പി ചേലോറയുടെ കഥ പെയ്തൊഴിയാതെ, അവതരണം യാഗേഷ് എളയാവൂർ. ഗിരിജൻ ആചാരി തോനല്ലൂരിന്റെ കഥ മാതൃദേവോ ഭവ, അവതരണം ഇന്ദിരാപിള്ള വള്ളിക്കുന്നം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാടക നേരത്തിൽ നാടകം ഭാനുമതി. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. ശബ്ദം നൽകിയത് ചന്ദ്രലേഖ മല്ലിശ്ശേരി, സൂര്യ ഇടവന, അശ്വിനി കവിണിശ്ശേരി. 10:00 പുത്തൻ പാട്ടുകൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതി വാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ

0: ദിവസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലാൻഡിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ഓസ്ട്രേലിയയുടെ നിർണായക സാമ്പത്തിക പങ്കാളിയാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്കായി ശ്രീ മോദിയുമായി മെൽബണിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള LNG കപ്പൽ നീക്കത്തിലുണ്ടായ തടസ്സങ്ങളെ തുടർന്ന് ഈ വർഷം മാർച്ചിലാണ് അവശ്യവസ്തു നിയമപ്രകാരം അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചത്. ടയർ 2, ടയർ 3 നഗരങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രാദേശിക വ്യോമയാന വികസന പദ്ധതിയായ വികസിത് ഉഡാന്റെ അടുത്ത ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ചെറിയ നഗരങ്ങളെ വിദൂര പ്രദേശങ്ങളുമായി വ്യോമപാതയിലൂടെ ബന്ധിപ്പിക്കുന്ന ഉഡാൻ പദ്ധതി രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ ഒരു സുപ്രധാന മുന്നേറ്റമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഉഡാൻ യോജനയുടെ നയ ചരണത്തിൽ छोटे शहरों और दूर दराज के क्षेत्रों को एयर कनेक्टिविटी से जोड़ा जाएगा. साथ ही अब जयपुर में मेट्रो का विस्तार भी होने जा रहा है.
0: വികസിത് ഉഡാൻ പദ്ധതിയുടെ സമാരംഭം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയിൽ പുതിയ അധ്യായമാകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞു. ജോധ്പൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ടെർമിനൽ രാജസ്ഥാനിൽ ഉടനീളം ടൂറിസം, വ്യാപാരം, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ഉത്തേജനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 13 ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനത്തിൽ മുൻഗണന നൽകുമെന്ന് ശ്രീ റിജിജു പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ, രാജ്യസഭ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല +1 പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. 10:30 മുതൽ 1 മണി വരെ +1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസുകൾ നടക്കും. വെനസ്വേലയിലുണ്ടായ ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954 ആയി. 16,000-ലധികം പേർക്ക് പരിക്കേറ്റതായും വെനസ്വേല ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെയും ദുർബലരുടെയും ഉന്നമനത്തിനായി രാംവിലാസ് പാസ്വാൻ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ശ്രീ മോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. രാംവിലാസ് പാസ്വാന്റെ ജീവിതം ദരിദ്രരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ചതാണെന്ന് ശ്രീ അമിത്ഷാ അനുസ്മരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയരൂപീകരണ പ്രക്രിയ ഉറപ്പാക്കാൻ രാംവിലാസ് പാസ്വാൻ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയിരുന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രശസ്ത പാണ്ഡ്വാനി ഗായിക തീജൻ ബായിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ശക്തമായ ശബ്ദ സാന്നിധ്യം കൊണ്ട് തീജൻ ബായി മഹാഭാരത കഥകളെ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തീജൻ ബായിയുടെ വിയോഗം കലാ സാംസ്കാരിക ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് തീജൻ ബായി അന്തരിച്ചത്. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക്

പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഈ മാസം 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന വികസിത് ഭാരത് ജി റാംജി പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുകൂടാതെ മിനിമം വേതനവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ മേഖലയുടെ ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു.

0: करते हुए 1 जुलाई से विकसित भारत जी राम जी योजना पूरे देश में लागू हो गई है। इस राशि में मुझे बताते हुए प्रसन्नता है कि इसमें मजदूरों की मजदूरी भी बढ़ा दी गई है। अब किसी भी राज्य में मजदूर को 300 रुपया रोज से कम नहीं मिलेगा।
1: സമൂഹ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഇൻസ്റ്റാഗ്രാം പാലിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ അവലോകനം ചെയ്യുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ പരാഗ്വേയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. ക്വാർട്ടറിൽ മൊറോക്കോയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യൻമാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീടപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമിഫൈനലിൽ ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെയും ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയാണ് ഫൈനൽ യോഗ്യത നേടിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷം ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് അടുത്ത 4 ദിവസങ്ങളിൽ മധ്യ ഇന്ത്യയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ പുടിൻ അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു. അമർനാഥ് തീർത്ഥയാത്രയുടെ 2-ാം ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ 32,313 പേർ ഗുഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി റിപ്പോർട്ട്. അതേസമയം തീർത്ഥാടകരുടെ 4-ാം സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസിൽ നിന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുറപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. ദേ ഒരുപാട് കോളേഴ്സ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു മുന്നേ പുതുതായിട്ട് ആരെങ്കിലും പ്രോഗ്രാം കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വിളിക്കാനുള്ള നമ്പർ ആദ്യം പറയുന്നു: 0409029708896. ഈ നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ആദ്യത്തെ കോളർ ആരാ നോക്കാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ റിൻസൻ ചാലപ്പടി. രണ്ടുപേരും ഒപ്പം നമസ്കാരം പറഞ്ഞത്.
1: അതെ അതെ.
2: മൈന വരും. രണ്ടുപേരും ഒപ്പൊരു വാക്ക് പറഞ്ഞാൽ മൈന വരും.
1: അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലേ പൊതുവെ?
2: അങ്ങനെ

0: ദിവസം പൊതുവെ ഉണ്ട്, പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
1: എന്നാ മിക്കവാറും പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവും ആള്?
0: ചാലക്കുടിയിൽ നിന്നാണ് ഞാൻ മൈന പറയുന്ന സാധ്യത.
1: അതെ അല്ലേ? ഓക്കേ, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
0: ഞാന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സമുദായി എന്ന ഫിലിമിന് കേസ് പാടിയ

0: ചൂട്. ഈ പാട്ട്
1: ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേഷൻ?
0: ഡെഡിക്കേഷൻ പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ, കുഞ്ഞപ്പ പൊന്താവൂര്, റാണി വർഗീസ്, മലപ്പുറത്തിന് തണിലൻ അതിർത്തി, പിന്നെ അവിടെ സൗണ്ട് ടെക്നീഷ്യൻ ആയ ശ്രീബാജ് സാർ, പിന്നെ താങ്കൾക്കും, പിന്നെ മലബാറിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. ഈ ഗാനം എടുത്തു വെച്ച് സെലക്ട് ചെയ്യാൻ കാരണം ഞങ്ങൾക്ക് കറുവറ്റിലൊരു എസ്തപ്പാന്റെ പാട്ട് പെട്ടിന്ന് ഒരു സംഭവം ഉണ്ട്, അവിടെ നമുക്ക് തിരക്ക സോങ് പാടാൻ പറ്റും. അപ്പൊ അവിടെ നാളെ ദേവരാജസ്മൃതി എന്നൊരു പരിപാടി ഉണ്ട്. അപ്പോ എനിക്ക് അങ്ങനെ പഴയ പാട്ടുകൾ അറിയില്ല, അപ്പൊ ഞാൻ നോക്കിപ്പോ ഈ പാട്ട് എനിക്കറിയാം. അപ്പൊ ഞാനത് ജസ്റ്റ് അവന്ന് ഇതിൽ കൂടെ കേൾക്കാനൊരു ആഗ്രഹം. അപ്പൊ ഈ പാട്ട് നാളെ
1: പാട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോ ഈ പുതുമയുള്ള പഴയ പാട്ട് നമുക്ക് ശ്രോതാക്കളിലേക്ക് ഏൽപ്പിക്കാം.
0: താങ്ക് യു സോ മച്ച്.

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരായത്?
2: ഞാൻ ആവണിയാ.
1: ആവണി, എവിടുന്നാ വിളിക്കുന്നേ?
2: കല്ലേരിക്കര.
1: ആദ്യായിട്ടാ വിളിക്കുന്നേ?
2: അല്ല, ഇത് അഞ്ചാമത്തെ പ്രാവശ്യം.
1: ആ, മുന്നേ വിളിച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാ? ഉണ്ടല്ലേ. ഓക്കെ, പോട്ടെ. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: ഇന്ന് ഓണങ്ങൾ സിനിമയിലെ തുമ്പിവാ തുമ്പക്കുടത്തിൽ.
1: ആർക്ക് വേണ്ടിയാണ് ആവണിക്കുട്ടി പാട്ട് ചോദിച്ചേ?
2: അത് എന്റെ അടുത്ത സ്കൂളിൽ പഠിക്കുന്ന ഏച്ചിക്ക് വേണ്ടിട്ടാ.
1: ചേച്ചിയുടെ പേരെന്താ?
2: ശിവന്യ.
1: ശിവന്യ, ശിവന്യയുടെ ബർത്ത്ഡേ മറ്റോ ആണോ?
2: ആ, ഏച്ചിന്റെ പിറന്നാളായിരുന്നു.
1: ആഹാ, എന്താ കോളാക്കിയേ?
2: പായസം വെക്കുന്നുണ്ട്.
1: അപ്പൊ അങ്ങോട്ടേക്ക് വരാം അല്ലേ? വന്നാ തരുവാ?
2: ആ, തരൂ.
1: ആയിക്കോട്ടെ. ശിവന്യനോട് പറയണം കേട്ടോ, ഇങ്ങനെ റേഡിയോ മലബാറിന്ന് എല്ലാരും വിഷസ് അറിയിച്ചു എന്ന് പറയണം. മറന്നുപോവാ.
2: ഇല്ല, പറയൂ.
1: ഓക്കെ, പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം?
2: വേറെന്താ, ഞാനവിടെ മുമ്പ് പാടാൻ വന്നിനി.
1: ആണോ? റേഡിയേറ്റ് സ്കൂളില്? സ്കൂളില് ഫ്രണ്ട്സിന്റെ കൂടെ വന്നല്ലേ? ഓക്കെ, ഇപ്പൊ ഓർമ്മ വന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് സ്കൂളിലൊന്നും പോകണ്ടല്ലോ. ബർത്ത്ഡേ ആണ്. വേറെന്താ പരിപാടി? ഫുഡ് അല്ലാണ്ട് പുറത്തേക്കെങ്ങും പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാ?
2: പുറത്തേക്ക് ഇല്ല,
1: വീട്ടിൽ തന്നെ. ഇനിയിപ്പൊ നാളെ ആദ്യം സ്കൂളിൽ പോണ്ടേ?
2: ആ, പോണം.
1: മഴയല്ലേ, മടിയുണ്ടാ?
2: ഇല്ല.
1: ഏ, സ്കൂളിൽ പോ ഇഷ്ടാ? എല്ലാരും മഴക്കാലത്ത് സ്കൂളിൽ പോവാൻ മടിയാന്നാണല്ലോ പറയുന്നേ. പക്ഷെ ശ്രാവണിക്കുട്ടിക്ക് അങ്ങനെ മടിയൊന്നും ഇല്ല അല്ലേ? അപ്പൊ നല്ല കുട്ടിയാ. അപ്പോ നമ്മുടെ ചേച്ചിക്ക് വേണ്ടിയിട്ട്, ആവണിക്കുട്ടിയുടെ ചേച്ചിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുത്താലോ. മറന്നുപോകാതെ ബർത്ത്ഡേ വിഷസ് പറഞ്ഞു എന്ന് പറയണ കേട്ടാ. ഓക്കെ, ഇനിയും വിളിക്കാ. ഒത്തിരി സന്തോഷം.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും

0: പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ഇഷ്ടഗാനങ്ങളിലേക്ക് അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ്? സീന ചേച്ചി പേരാവൂർ. മുന്നേ വിളിക്കാറുണ്ടായിരുന്നു അല്ലേ?
1: ഒരു വർഷം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: അയ്യോ, ഒരുപാട് കാലായല്ലോ വിളിച്ചിട്ട്. എന്തേറ്റ്?
1: ഒന്നുമില്ല, ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ട് അങ്ങനെ അച്ഛൻ മരിച്ചു, അങ്ങനെ വിളിക്കാൻ.
0: അതുകൊണ്ട് ഗ്യാപ്പ് ഇട്ടതാണ് അല്ലേ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: അത് സൂര്യനായി തഴുകി ഉറക്കം ഉണർത്തുന്ന അച്ഛനെയാണ് എനിക്ക് ഇഷ്ടമുള്ള പാട്ട്.
0: അച്ഛന് വേണ്ടി തന്നെ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്?
1: വാസു.
0: ഓക്കെ, ഇപ്പൊ ആരൊക്കെ അവിടെ ഉള്ളത് വീട്ടില്?
1: ഞാനിപ്പോ എന്താ കല്യാണം കഴിച്ച വീട്ടിലുള്ള, ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് കടയിലേക്ക് പോയി. മോള് ജോലിന്റെ ആവശ്യമായിട്ട് അവള് ഭുവനേശ്വറിലുള്ള.
0: ഭുവനേശ്വർ?
1: ആ.
0: ഓക്കെ, എന്താ ചെയ്യുന്ന മോള്?
1: മോള് ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റ് ആയിട്ട് അതിന്റെ ഒരു ജോലിന്റെ ട്രെയിനിങ്ങിന് വേണ്ടിട്ട്
0: പോയതാണ്. മുന്നേ വിളിക്കുന്ന സമയത്ത് മോള് പഠിക്കുകയായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്, എന്താ ജോലി ചെയ്യുന്നതെന്ന്. ഓക്കെ, വേറെന്തൊക്കെയാണ് വിശേഷം? ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഇല്ല, കഴിക്കാൻ പോവായിരുന്നു.
0: ആണോ? മഴയുണ്ടോ അവിടെ ഇന്ന്?
1: ഇല്ല, ഇന്നിപ്പോ ഇച്ചിരി മഴയില്ല,
0: കുറവുണ്ട്.
1: കുറവുണ്ട്.
0: ഈ ബാക്കി സമയത്ത് സിനിച്ച് എന്താ ചെയ്യാ?
1: ഇങ്ങനെ വായിക്കും, അങ്ങനെ. പിന്നെ റേഡിയോ.
0: റേഡിയോ കേൾക്കും. പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടാണോ?
1: ഒരുപാട് ഇഷ്ടമാണ്.
0: അതെല്ലേ, നമ്മുടെ വായനാ വസന്തം പ്രോഗ്രാം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിലേക്ക് കഥകൾ വായിച്ചിട്ട് അയക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കൂ. വായിക്കാനല്ലേ ഇഷ്ടം? അപ്പോ നമ്മുടെ ഫോണിലെ തന്നെ റെക്കോർഡറിലേക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥ എം ടിയുടേതാവാം, മാധവിക്കുട്ടിയുടേതാവാം, പത്മനാഭൻ, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരുടെ കഥകൾ സെലക്ട് ചെയ്തിട്ട് വായിച്ചിട്ട് അയച്ചെന്നാലും മതി. ഓക്കെ, പറ്റുമെന്നൊന്ന് നോക്കൂ, ശ്രമിച്ചു നോക്കൂ.

ഇല്ലാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിടവഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: ഗജസംഭവപുത്രൻ വസിഷ്ഠനാം.
1: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40.
2: രാമ രാമ രാമ നീലിമേഘശ്യാമ.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും പാട്ടുകൾ ആവശ്യപ്പെടാനായി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 0409029708896. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ ഹലോ
4: ഹലോ,
3: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ്?
4: എന്റെ പേര് ശ്രീപ്രിയ, മരുതായി എന്ന് വിളിക്കുന്നു.
3: ശ്രീപ്രിയ, ആദ്യമായിട്ടാണ് വിളിക്കുന്നേ?
4: ഇല്ല, 2-3 പ്രാവശ്യം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്.
3: ഓക്കേ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
4: ഇത് മഴത്തുള്ളി കിളക്കാത്ത ഒരു പാട്ടാണ്. അല്ല, വേറെ ഒരു നല്ലൊരു പാട്ട് നിങ്ങൾ ഇട്ട് തന്നാലും മതിയോ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
3: എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ?
4: ആ, ഉണ്ട് ഉണ്ട്. ഇന്ന് എന്റെ അമ്മേന്റെ ബർത്ത്ഡേ ആണ്.
3: ഓക്കേ, എന്താ അമ്മയുടെ പേര്?
4: അമ്മേന്റെ പേര് ശാന്ത.
3: ഓക്കേ, അപ്പൊ ശാന്തമ്മയോട് ഞങ്ങളും ബർത്ത്ഡേ വിഷസ് അറിയിച്ചു എന്ന് പറയണം.
4: അപ്പൊ
3: അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട്, അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ പാട്ടായതുകൊണ്ട് അങ്ങനെ ഒരു പാട്ട് കൊടുക്കുക അല്ലേ? അമ്മക്കിലേക്ക് ഓടുന്നുള്ള സിനിമയിലെ ഒരു പാട്ട് കൊടുത്താലോ?
4: ആയിക്കോട്ടെ.
3: എന്താ സ്പെഷ്യൽ ബർത്ത്ഡേ ആയിട്ട്?
4: ബർത്ത്ഡേ ആയിട്ട് ഒന്നും സ്പെഷ്യൽ ഇല്ല. ഞാൻ മരുതായാണ്. അമ്മ അങ്ങ് പേട്ടക്ക്, കുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമ്മ ഉള്ളത്.
3: പേട്ടക്ക്?
4: ആ,
3: അവിടെ തന്നെയാണോ?
4: അല്ലല്ല, ഞാൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന മരുതായാണ്.
3: നിങ്ങളുടെ ഒറിജിനൽ പ്ലേസ് പേട്ടക്കാണ്?
4: പേട്ടക്ക്, കുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത്.
3: കുപ്പം? ഒരുപാട് വെറൈറ്റി പേരുകൾ ഉണ്ട് ഇല്ലേ അവിടെ? അവിടേക്ക് പോവാറുണ്ടോ? അടുത്ത് പോയിട്ടുണ്ടോ?
4: ആ, പോവാറുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച കൂടി അങ്ങ് പോയിട്ട് വരുമോ? ഇത് അച്ഛനും അമ്മേനെയും കാണാൻ പോയിട്ടുണ്ടായിരുന്നു.
3: എന്തുണ്ട് അവിടെ കാലാവസ്ഥ?
4: കാലാവസ്ഥ തണുപ്പാണ്, മഴ ഇപ്രാവശ്യം വളരെ കുറവാണ്.
3: അതെയോ? അമ്മ ഇങ്ങോട്ടേക്ക് വരാറുണ്ടോ?
4: ആ, അമ്മ ഇങ്ങോട്ട് വരാറുണ്ട്.
3: എവിടെയാ ഇഷ്ടം? അവിടെയോ എവിടെയോ?
4: രണ്ടും.
3: രണ്ടും ഒരുപോലെ പ്രിയപ്പെട്ടതാണല്ലോ. അവിടുന്ന് ഏത് ലാംഗ്വേജാ കോമൺലി സംസാരിക്കുന്നത്? വീട്ടിന്നൊക്കെ
4: മലയാളം തന്നെയാണ്. നമ്മള് അവിടെ ചുറ്റുവട്ടെല്ലാം മലയാളിസാണ്. പക്ഷെ നമ്മൾ പഠിച്ചതെല്ലാം, ഞാൻ പഠിച്ചതെല്ലാം കന്നഡയാണ്.
3: ആ, അപ്പൊ രണ്ട് ലാംഗ്വേജും വളരെ ഭംഗിയായിട്ട് അറിയാം.
4: ഓ, കുഴപ്പമില്ല.
3: ഓക്കേ, അപ്പൊ അമ്മേനോട് ഞങ്ങൾ ചോദിച്ചു എന്ന് പ്രത്യേകം പറയണം. പാട്ടുകൂടെ കേൾപ്പിക്കാം.
4: ഓക്കേ,
3: ഒത്തിരി സന്തോഷം.
4: ആ, ശരി.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: Stitchwell Botic and Beauty Parlor, second floor.

0: ലിങ്ക്സ് മാൾ മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ
2: ഹലോ
3: ഹലോ സാർ, മാഡം നമസ്കാരം.
1: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഞാൻ സന്തോഷ്.
1: സന്തോഷേട്ടൻ വാളയാർ ഉണ്ടായിരുന്ന സന്തോഷേട്ടനാണോ?
3: ഇപ്പോഴെവിടെയാണ്? കോഴിക്കോട്.
1: വീട്ടില്? ഏത് പാട്ടാ കേൾക്കണ്ടേ?
3: ചമ്മക്കുളം തച്ചനുള്ള ഒരു പാട്ടാണ്, മകളെ പാതി മകളും.
1: ഈ പാട്ട്
3: ബർത്ത്ഡേയാണ്
1: മോളുടെ. ആളുണ്ടോ? വീട്ടിലുണ്ടോ?
3: വരുന്നു, വൈകിട്ട് വരും.
1: വരും? രണ്ടുപേരുണ്ടോ, മോളും ഹസ്ബൻഡും ഉണ്ടോ?
3: വരും, വരും, വരും.
1: ഓക്കെ, എന്താണ് സ്പെഷ്യൽ പ്രിപ്പറേഷൻ?
3: ചെമ്മീൻ ബിരിയാണി.
1: ആഹാ, ഇന്ന് ഒരുപാട് പേരുടെ ബർത്ത്ഡേ ആണ്. എല്ലാരുടെ ഒരുപാട് പേരുടെ ബർത്ത്ഡേ വിഷയം വേണ്ടിട്ട് കുറേ പേര്
3: വിളിച്ചിട്ടുണ്ടായി.
1: ആരുടെ വകയാണ് പ്രിപ്പറേഷൻ?
3: രണ്ടുപേരും കൂടി
1: അങ്ങനെ അങ്ങ് ഉണ്ടാക്കുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞോ?
3: അതെ.
1: അപ്പൊ ഇന്ന് വന്നിട്ട് അവരെപ്പോഴാ പോകുന്നേ, തിരിച്ചു
3: പോകുന്നേ?
1: അതെയോ. ഓക്കേ, അപ്പൊ മോളടുത്ത് പറയണം, ഞങ്ങളും വിഷസ് അറിയിച്ചു എന്ന്.
3: ഓക്കേ,
1: ഓ ഒത്തിരി സന്തോഷം. പാട്ട് കൂടെ കേൾക്കാം.
3: ഓക്കേ.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളിലേക്ക് അടുത്തതായി ആരാണ് വിളിച്ചിട്ടുള്ളത് നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. കേൾക്കുന്നില്ല പറയുന്നേ? ഹലോ ഹലോ ഹലോ ഹലോ, അയ്യോ കോൾ ഡ്രോപ്പായി പോയി തോന്നുന്നു. ഹലോ
2: ഹലോ
0: ഹലോ ഹലോ ഹലോ ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ?
2: ആ കേൾക്കുന്നുണ്ട്.
0: ഇത് ആരാ സംസാരിക്കുന്നേ? ആരാ എന്നോട് വർത്താനം പറയുന്നേ? ആരാ?
2: ഇത് ഒരു രവീന്ദ്രൻ പറഞ്ഞ ആളാണ്.
0: രവീന്ദ്രൻ? രവിയേട്ട ആദ്യമായിട്ടാന്നോ വിളിക്കുന്നേ?
2: അതെ, ജീവിതത്തിൽ ആദ്യമായിട്ട്.
0: ജീവിതത്തിൽ ആദ്യമായിട്ട്? എവിടെയാ സ്ഥലം?
2: ഇവിടെ പിന്നെ മൗവേരി എന്ന് പറയാ, കൂത്താടുമ്പനിപ്പുറം
0: മൗവേരി. ഓക്കെ, ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
2: ഓ,
0: ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: ചന്ദ്രകളഭം തീരം.
0: ആർക്ക് വേണ്ടിയാ ഈ പാട്ട് ചോദിച്ചത്? രവിയേട്ടനെ കേൾക്കാൻ വേണ്ടിട്ടെന്നെ?
2: അതെ, അവരെല്ലാരും കേക്കൂ. ഇന്ന് പാട്ടത്തെ പാട്ടല്ലേ?
0: അതെ, പഴയ പാട്ടാണോ കൂടുതൽ ഇഷ്ടം?
2: ആ പഴയ, നമ്മൾ പഴയ പിക്ചർ കാണല്. പണ്ട് 71 വയസ്സായനായി.
0: എങ്ങനെ
2: റേഡിയോയില്
0: വരുന്നുണ്ട്?
2: അപ്പൊ ഇത് ഞാൻ പറയുന്നത് കേക്കൂല. അവരല്ലോ
0: എല്ലാരും കേക്കും.
2: പോയില്ലപ്പോയാ ഞമ്മള് വിളിക്കുമ്പോ
0: വിളിക്കല്ലേ വേണ്ടത്. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം? വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: വീട്ടില് എന്റെ ഭാര്യയുണ്ട്, രണ്ടാ മക്കളുണ്ട്, ഇളയ മോന്റെ ഭാര്യയും കുട്ടികളും ഉണ്ട്.
0: ഓക്കെ.
2: ആ പിന്നെ ഭാര്യന്റെ അമ്മയും നിൽക്കുന്നുണ്ട് വീട്ടില്.
0: എന്തൊക്കെയാ അവരുടെ പേര്? പേര് പറയോ?
2: പേരാ? പേര് ഭാര്യന്റെ പേര് സരോജിനി, മൂത്ത മോയൻ സുബി, പിന്നെ മോൻ ഷിജി, പിന്നെ ഭാര്യയുടെ അമ്മ ജാനു.
0: അപ്പൊ ഒരു വീട്ടിൽ ഒരുപാട് പേരുണ്ടല്ലോ.
2: അതെ.
0: എന്തെല്ലാം ചെയ്യുന്നുണ്ടോ രവിയേട്ടൻ?
2: ഞാനിപ്പം നടന്ന വീട് ഒരു ടാങ്കി വയ്ക്കുന്ന, ഇപ്പം ടാങ്കി ഇല്ലാത്ത ഇല്ലേ?
0: ടാങ്കിന്റെ ഉള്ളിലാണോ ഉള്ളത്?
2: അതെ, ഒരു 3-5 കോലായത്തില്.
0: അയ്യോ, ഇത് ആദ്യമായിട്ടായിരിക്കും കേട്ടോ റേഡിയോ മലബാറിന്റെ ചരിത്രത്തില് ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് ഒരാള് വിളിക്കുന്നത്.
2: അതെ.
0: എവിടെയാണ്
2: ഭൂമിന്റെ അടിയെ വിളിക്കാവുന്ന
0: പറഞ്ഞത്?
2: ഇപ്പൊ എന്റെ തന്നൊരു സുജ എന്ന് പറഞ്ഞ ഒരാളാണ്.
0: സുജ?
2: സുജിച്ചേച്ചി
0: നമ്മളെ വിളിക്കാറുണ്ടോ?
2: ഓ,
0: സുജിച്ചേച്ചി പൊതുവെ റേഡിയോ മലബാറിലേക്ക് വിളിക്കുന്ന ആളാണോ?
2: അമ്മ അറിയില്ല, വിളിക്കലോന്നും അറിയില്ല.
0: ഓരോ വിളിച്ചിട്ട് നേരെ രവിയേട്ടന് വന്നു. ആ അപ്പുറത്തുനിന്ന് പരിചയമുള്ളൊരു ശബ്ദം ഞാൻ കേട്ടു, സുഷിതേച്ചി. ഓക്കെ, ദയാൻ ദേട്ടന്റെ അടുത്താണോ പണി നടക്കുന്നേ? കഴിയാനായോ? അതെയാ. ഭക്ഷണം കഴിച്ച?
2: ഭക്ഷണം കഞ്ഞിയെല്ലാം കുടിച്ച് ചായയും കടിയും പണി കയറി കൈ കഴിഞ്ഞിട്ടാന്നുകൊണ്ട് അവർ ചോറ് തന്നില്ല.
0: എന്താ ചായക്കുന്ന സ്പെഷ്യൽ ആക്കി തന്നത് ദയാൻ ദേട്ടെ? ഓഹോ, ആരുടെ വകയാ? സുഷിതേച്ചി ആക്കിയത് അല്ലേ ദയാൻ ദേട്ടന? എല്ലാരും കൂട്ടം
2: കൂടുതലും.
0: നമ്മളെ കുഞ്ഞുമോനില്ലേ അവിടെ? എല്ലാരും ഉണ്ട്. മഴയുണ്ടാ?
2: മഴ ഇപ്പൊ നല്ല ബേരാണ്.
0: അതെയാ?
2: ആ
0: മഴ പെയ്യുമ്പോ ബുദ്ധിമുട്ടല്ലേ? അതെയാ, എന്നാ കൊഴപ്പില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കൂലേ? ഇതിപ്പോ പോയിക്കൊണ്ടിരിക്കല്ലേ. സാരില്ല, ഇനി അടുത്ത തവണ വിളിക്കുമ്പോ നമുക്ക് വീട്ടിലൊക്കെ പറഞ്ഞിട്ട് വിളിക്കാം. ദയാൻ ദേട്ടനോട് നമ്പർ വാങ്ങിച്ചു വെച്ചോ കേട്ടാ. ഓക്കെ, ഇപ്പൊ തന്നെ ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട് വെക്കാം. വിളിച്ചാൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കാം. ഓക്കേ.

0: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത, അന്നപൂർണ.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലെ ലാസ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ.
4: ഹലോ,
3: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
4: പാമ്പിലാടുന്ന മോഹനൻ എന്ന് പറഞ്ഞ ആളാണ്. എം സി മോഹൻ എന്ന് പറഞ്ഞ ആള്.
3: എം സി മോഹനേട്ടൻ. ഓക്കേ, ഏതാ പാട്ട് കേൾക്കണ്ടേ?
4: കൂട്ടുകുടുംബം എന്ന് പറഞ്ഞ സിനിമയില് തങ്ക ഭസ്മക്കുറിയിട്ട് തമ്പൂരാട്ടി തിങ്കളാഴ്ച ദിവസത്തെ നോയമ്പിന് മുടക്കുന്ന് പറഞ്ഞ പാട്ടാ വേണ്ടേ?
3: ആർക്ക് വേണ്ടിയാണ് ചോദിച്ചത് ഈ പാട്ട്?
4: ആയിരിക്കുമല്ല, അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾക്ക് വേണ്ടി. എനിക്ക് ഇവിടെ ഒരു കടയുണ്ട്, ആ കടയിൽ നിന്നാണ് വിളിക്കുന്നത്.
3: കടയിൽ ഒരുപാട്
4: ആളെ ഒരു അഞ്ചാറ് പേരുണ്ട്. അവര് പറഞ്ഞ് ഈ പാട്ടാ വേണ്ടത്, അതുകൊണ്ട് ഒന്ന് മോഹനായിട്ട് ഒന്ന് ഇത് കൊടുക്കണം.
3: ഓക്കേ, എന്തിന്റെ കടയായിരുന്നു?
4: അനാദി കടയാണ്.
3: ഇപ്പൊ ഇവിടെ ആറ് പേരുണ്ട്.
4: ആറ് പേരുണ്ട്. പിന്നെ അനീഷ്, മോഹനൻ, സിയാറ്, ഇങ്ങനെ കൊറേ ആള്.
3: സിയാറ്?

0: ഷോർട്ട് ആക്കിട്ട് വിളിക്കുന്നത് ആ സിആർ എന്ന്. അപ്പൊ എല്ലാരോടും അന്വേഷിച്ചു എന്ന് പറയണം കേട്ടാ.
1: എല്ലാരും പറയാ, ഞാൻ ഒരു കുറച്ച് പ്രായമുള്ള ആളാണ്, ഞാൻ 55-57 കൊല്ലത്തോളായി ഇവിടെ കട നടത്തുന്നു.
0: ഓക്കേ, എവിടെയാ ആമ്പലാട്? എവിടെയായിട്ടാ വരിക?
1: ആമ്പലാട്, സൗത്ത് ആമ്പലാട്.
0: സൗത്ത് ആമ്പലാട്. ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് പാട്ട് കേൾപ്പിച്ചാലോ ഫ്രണ്ട്സിനെല്ലാം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി. സാങ്കേതിക സഹായം നൽകിയത് ബൈജു സുന്ദരൻ മട്ടന്നൂർ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
1: എല്ലാ ശ്രോതാക്കൾക്കും ഈ ആഴ്ചയിലെ പ്രതികരണം പരിപാടിയിലേക്ക് സ്വാഗതം.
2: സ്വാഗതം.
1: ഈ ആഴ്ച ഒരുപാട് കത്തുകൾ വന്നിട്ടുണ്ട്, നമുക്ക് നേരെ പ്രതികരണങ്ങളിലേക്ക് പോവാം അല്ലേ?
2: അതെ. ആദ്യ കത്ത് അയച്ചിരിക്കുന്നത് പ്രകാശ്, രാധിക പ്രകാശ് നെല്ലൂന്നി.
1: എന്താണ് രാധിക പ്രകാശ് പറയുന്നത്?
2: കൊട്ടിയൂർ വിശേഷങ്ങൾ കൊണ്ട് ഭക്തിസാന്ദ്രമാകുന്ന ദിവസങ്ങൾക്ക് റേഡിയോ മലബാർ വിരാമമിടുമ്പോൾ കഴിഞ്ഞ വൈശാഖ മഹോത്സവ നാളുകളിൽ കൊട്ടിയൂരിലെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും അവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചും വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു ശ്രോതാക്കൾക്കായി കേൾപ്പിച്ചു തന്നതെന്ന് നന്ദിയോടെ പറയട്ടെ. അതുകൊണ്ട് കൊട്ടിയൂരിനെ കുറിച്ച് കുറേയേറെ മനസ്സിലാക്കുവാനും കഴിഞ്ഞിരുന്നു. ഇനി അതുപോലൊന്ന് കേൾക്കുവാൻ രാമായണ മാസം വരാൻ കാത്തിരിക്കുന്നു.
1: ഇനി മറ്റു പരിപാടിയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കുറച്ചായി സർഗജാലകങ്ങളിൽ നല്ല കഥകളും നല്ല കവിതകളും കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇത് വളരെയധികം സന്തോഷമുണ്ടാക്കുന്നു. അതുപോലെ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി വായനശാലയിൽ രൂപേഷ് പൂവത്തൂരിന്റെ അദൃശ്യ സ്പർശങ്ങൾ എന്ന പുസ്തകത്തെക്കുറിച്ച് നന്ദാത്മജൻ കൊതേരിയുടെ അവലോകനം വളരെ മികച്ചു നിന്നു. അതിൽ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങൾ ഉള്ളിൽ തട്ടുന്ന ഒരു അനുഭവമായി. പ്രശസ്തരുടെ കഥകളേക്കാൾ ഒരുപക്ഷെ പ്രാദേശിക എഴുത്തുകാരുടെ എഴുത്തുകൾ ചിലതെല്ലാം മികച്ച രചനകളാണ്. അത്തരക്കാരുടെ രചനകൾ അവലോകനം ചെയ്യാൻ കാണിക്കുന്ന സന്മനസ്സിന് നന്ദി പറയാതെ വയ്യ.
2: അരവിന്ദാക്ഷൻ കൊതേരി പങ്കെടുത്ത ഹരിത സമൃദ്ധി പരിപാടിയിൽ പഴയകാല പശുവളർത്തലിനെ കുറിച്ച് പറഞ്ഞത് ഇന്നത്തെ തലമുറയ്ക്ക് പുതിയ അനുഭവമായി തോന്നാം. നല്ല അവതരണമായിരുന്നു എന്ന് പറയട്ടെ. വായനാ വസന്തത്തിൽ കൂടി നല്ല നല്ല കഥകൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഷീല സി വി മാധവിക്കുട്ടിയുടെ രണ്ട് കഥകൾ അവതരിപ്പിച്ചതും ശിവന്യ ശിവൻ അവതരിപ്പിച്ച എം മുകുന്ദന്റെ ഹൃദയവതിയായ ഒരു പെൺകുട്ടി എന്ന കഥയും നല്ല കഥയായിരുന്നു, നല്ല അവതരണവുമായിരുന്നു.
1: വളരെയധികം സന്തോഷം പ്രകാശും രാധിക പ്രകാശും. മിക്കവാറും എല്ലാ പരിപാടികളും വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത പ്രതികരണത്തിലേക്ക് പോവാം. ആരാണ്?
2: റാണി വർഗീസ് എഴുതിയതാണ്.
1: ചേരനല്ലൂരിൽ അല്ലേ?
2: അതെ. ഞാൻ സ്ഥിരമായി മലബാറിൽ മധുരഗീതങ്ങൾ കേൾക്കാറുണ്ട്. മധുരഗീതം എനിക്കിഷ്ടമുള്ള പ്രോഗ്രാമാണ്. 15-6 ശാരിക എന്ന പദം വരുന്ന പാട്ടുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതുപോലെ 17 കൂട് എന്ന പദം വരുന്ന പാട്ടുകളും വളരെ നന്നായിരുന്നു. 22 ആമ്പൽ, വെള്ളാമ്പൽ, നീലയാമ്പൽ എന്നതിനെക്കുറിച്ചുള്ള പാട്ടുകളും മനോഹരമായിരുന്നു. 24 കവിത പാട്ടുകളും ഒത്തിരി ആസ്വദിച്ച കേട്ട പാട്ടുകളായിരുന്നു. 26 കാർമുകിൽ എന്ന പദം വരുന്ന പാട്ടുകളും മനോഹരമായിരുന്നു.
1: മധുരഗീതങ്ങളുടെ ഒരു ഇഷ്ടസ്രോതാവാണല്ലേ?
2: അതെ.
1: തുടർന്ന് എഴുതുകയാണ്, വായനാ വസന്തം വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ഏപ്രിൽ ഫൂളിലെ പെട്രോൾ ഞാൻ അടിച്ചു തരാമെന്ന കഥ കേട്ടിരുന്നു. നളിനമുഖിയുടെ കഥ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അഭിലാഷ് കെ പി പരിപ്പായി അത് നന്നായി വായിക്കുകയും ചെയ്തു. അഭിലാഷിന് ഒത്തിരി നന്ദി. ഈ ആഴ്ചത്തെ ആഴ്ച വൃത്താന്തം രാമകൃഷ്ണൻ പഴശ്ശിയും കൃഷ്ണകുമാർ സാറും വായിച്ചത് നന്നായിരുന്നു. അതിനുശേഷം വന്ന ഒരേ സിനിമയിലെ പാട്ട് ചിത്രസുലഭം എന്ന ചിത്രത്തിലെ പാട്ടും വളരെ മനോഹരം. അതിലെ പാടാത്ത പാട്ടിന്റെ കേൾക്കാത്ത നാഥമാണ് നീ വളരെ മനോഹരമായിരുന്നു. നല്ല നല്ല പ്രോഗ്രാം കേൾപ്പിക്കുന്ന റേഡിയോ മലബാറിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. മൊബൈൽ ആപ്പിലായതുകൊണ്ട് എല്ലാ പരിപാടികളും കേൾക്കാൻ സാധിക്കാറില്ല. ഇഷ്ടമുള്ള പരിപാടികളാണ് മുടങ്ങാതെ കേൾക്കുന്നത്. ഒത്തിരി സ്നേഹത്തോടെ
2: റാണി വർഗീസ്, എൻ നെല്ലു, എൻ ചേര നെല്ലൂർ.
1: സന്തോഷം റാണി വർഗീസ്. പരമാവധി കേൾക്കാൻ ശ്രമിക്കുക.
2: അഭിലാഷ് കെ പി പരിപ്പായി എഴുതിയതാണ്. റേഡിയോ മലബാറിന്റെ മഹാറാണി, നിഖുംഭില എന്നീ നാടകങ്ങളുടെ ഒപ്പം ഭാനുമതി എത്തിയെന്ന് എനിക്ക് തോന്നിയില്ല. ഈ നാടകം വളരെ തിരക്കിട്ട് രചിച്ചതോ സംവിധാനം ചെയ്ത് തയ്യാറാക്കിയതോ എന്നറിയില്ല, എനിക്കങ്ങനെ തോന്നി. ഇത് നാടകത്തിന്റെ പ്രിയപ്പെട്ട അണിയറ പ്രവർത്തകരോടുള്ള സ്നേഹപൂർവ്വമുള്ള അഭിപ്രായ പ്രകടനം മാത്രമാണ്.
1: അഭിലാഷിന്റെ അഭിപ്രായ പ്രകടനത്തിന് നമുക്ക് മറുപടിയുണ്ട്. നാടകത്തിന്റെ പൊതുവായ മറുപടിയുടെ കൂട്ടത്തിൽ അത് പെടുത്താം. നമുക്ക് കത്ത് തുടരാം. ഇത് മഹേഷ് തുലങ്കേരി, കൊല്ലിയിൽ തറവാട് കുടുംബാംഗമാണ്. കൊല്ലിയിൽ തറവാട് കുടുംബ സംഗമം റേഡിയോ വഴി ജനങ്ങളിലേക്ക് എത്തിച്ചതും പ്രത്യേകിച്ച് കുടുംബത്തിലെ മുതിർന്നവരെ അഭിമുഖം ചെയ്ത അവരുടെ പഴയകാല ഓർമ്മകളും ജീവിതാനുഭവങ്ങളും പങ്കുവച്ചതും അതീവ ഹൃദ്യമായി. ആ ഓർമ്മകൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ബാല്യവും കുടുംബ ബന്ധങ്ങളുടെ മഹത്വവും വീണ്ടും മനസ്സിലേക്ക് വന്നു. പുതിയ തലമുറക്ക് അവരുടെ വേരുകളും പാരമ്പര്യവും അറിയാൻ ഈ പരിപാടി വലിയൊരു അവസരമായി.
2: ഒരു കുടുംബ സംഗമത്തെ വെറും വാർത്തയായി കാണാതെ അതിന്റെ ചരിത്രവും നൊസ്റ്റാൾജിയയും സമൂഹത്തിന് മുന്നിലെത്തിച്ച റേഡിയോ മലബാർ ടീമിന്റെ ഈ മനോഹരമായ ശ്രമത്തിന് അഭിനന്ദനങ്ങൾ.

0: ഇനിയും ഇത്തരം ഹൃദയസ്പർശിയായ പരിപാടികൾ പ്രതീക്ഷിക്കുന്നു. നന്ദി റേഡിയോ മലബാർ.
1: മഹേഷ്, വളരെയധികം സന്തോഷം നല്ല പ്രതികരണത്തിന്. നമുക്ക് തുടരാം. അടുത്ത പ്രതികരണം കുറച്ച് ദീർഘമേറിയതാണ്. ചന്ദ്രഭാനുവേട്ടനാണല്ലേ തില്ലങ്കേരിയിൽ നിന്നും, വായിച്ചോളൂ.
0: ജൂൺ 28 ഞായറാഴ്ചയിലെ ഇഷ്ടങ്ങൾ ഈണങ്ങൾക്ക് കൗമാരത്തിന്റെ പരിവേഷം ചാർത്തി ശിവസൂര്യൻ അതിഥിയായി എത്തിയത് ആ പരിപാടിക്ക് നിറപ്പകിട്ട് നൽകിയിട്ടുണ്ട്. ശിവസൂര്യന്റെ കൂടെ അശ്വിനിയും കൂടി ചേർന്നപ്പോൾ ഗാനങ്ങൾക്കൊപ്പം അവതരണത്തിനും ഇരട്ടി മധുരം അനുഭവപ്പെട്ടു.
1: ഒരു പാട്ടിലെ വരികൾക്കും അവയുടെ അർത്ഥത്തിനും പ്രാധാന്യം നൽകുന്നു എന്ന് പറഞ്ഞ് ശിവസൂര്യൻ 90s ചിത്രങ്ങളിലെ ഗാനങ്ങളെയും മോഹൻലാലിനെയുമാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അറിഞ്ഞപ്പോൾ പരിപാടിക്ക് കൗതുകം വർദ്ധിച്ചു. ഇഷ്ടങ്ങൾ ഈണങ്ങൾ നന്നായി ഇഷ്ടപ്പെട്ടു.
0: ജൂൺ 28 ഞായറാഴ്ചയിലെ രണ്ടാം ഭാഗത്തോടെ മഹാഭാരതം കഥയെ ആസ്പദമാക്കി പ്രക്ഷേപണം ചെയ്ത ഭാനുമതി നാടകത്തിന് തിരശീല വീണു. യുദ്ധാനന്തര ഹസ്തനാപുരയിലെ പരാജിത പക്ഷത്തിന്റെ പരിദേവനങ്ങൾ എന്ന നാടകത്തിന്റെ ആമുഖത്തിന് അടിവരയിടുന്നതായിരുന്നു കഥാപാത്രങ്ങളുടെ അരങ്ങേറ്റം. യുദ്ധത്തിന്റെ അവസാനം ഇരുപക്ഷത്തും ബാക്കിയാവുന്നത് സ്ത്രീകൾ മാത്രമായിരിക്കും എന്നുള്ളത് കൊണ്ടാവാം പരാജിത പക്ഷത്തിന്റെ പരിദേവനങ്ങൾ എന്ന് പറയുമ്പോൾ കൗരവപക്ഷത്തെ പ്രധാനപ്പെട്ട 3 സ്ത്രീ കഥാപാത്രങ്ങളുടെ ആത്മസംഘർഷങ്ങൾ ശ്രോതാക്കളിൽ എത്തിക്കാൻ നാടകകൃത്ത് തീരുമാനിച്ചത് എന്ന് അനുമാനിക്കാം. അതിൽ 100% വിജയിച്ചിരിക്കുന്നു.
1: കർണപത്നിയായ വൃഷാലിയും ദുര്യോധന പത്നി ഭാനുമതിയും അവരവരുടെ ആകുലതകളും ആവലാതികളും സങ്കടങ്ങളും പറയുന്നത് കൗരവമാതാവായ ഗാന്ധാരിയോടാണ്. പാണ്ഡവപക്ഷത്തെ മാത്രം കുറ്റപ്പെടുത്തി കർണപത്നി വൃഷാലി സങ്കടവും അമർഷവും പ്രകടിപ്പിക്കുമ്പോൾ ദുര്യോധന പത്നിയായിട്ട് കൂടി ഭാനുമതി കുറെ കൂടി പക്വതയോടെ ഇരുഭാഗത്തെയും കുറ്റവും നന്മയും സത്യാസത്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുള്ള പരാതികളും സങ്കടങ്ങളും ആത്മസംഘർഷങ്ങളുമാണ് ഗാന്ധാരിയുടെ മുന്നിൽ ഉണർത്തുന്നത്. ഇതുതന്നെയാണ് വൃഷാലിയിൽ നിന്നും ഭാനുമതിയെ വ്യത്യസ്തമാക്കുന്നതും. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഗാന്ധാരിയായ ചന്ദ്രലേഖയും വൃഷാലിയായ സൂര്യയും ഭാനുമതിയായി അശ്വിനിയും അവരവരുടെ കഥാപാത്രങ്ങൾ ഒരുപോലെ ഉൾക്കൊണ്ട് അസാധ്യമെന്ന് തോന്നും വിധം ശബ്ദ സാന്നിധ്യത്തിലൂടെ മികവുറ്റതാക്കി. പതിപോലെ ഈ നാടകത്തിന്റെ മുഖ്യ ആകർഷണവും കഥാസന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ പശ്ചാത്തല സംഗീതവും എഡിറ്റിംഗും തന്നെ. നാടകരചനയും സംവിധാനവും ഗംഭീരമായി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമുക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ അല്ലേ.
0: അതെ, വായിക്കട്ടെ. വായനാ ദിനത്തോടനുബന്ധിച്ച് ഇത്തവണ വായനാ വസന്തം വായനാ വാരത്തിൽ നിന്നും 1 വർദ്ധിപ്പിച്ചത് പ്രശംസനീയമാണ്. വായന മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ചിലരെങ്കിലും വിലപിക്കുന്ന ഈ കാലത്ത് കൂടുതൽ പേർക്ക് കഥകൾ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുന്നു എന്നുള്ളത് ചാരിതാർത്ഥ്യ ജനകമാണ്. ഒപ്പം ശ്രോതാക്കൾക്ക് മലയാള സാഹിത്യ മേഖലയിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ കേൾക്കാനുള്ള അവസരം കൂടി ലഭിക്കുകയും ചെയ്യുന്നു.
1: തീർച്ചയായിട്ടും നമുക്ക് കഥകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 1 കവിയുകയാണെങ്കിൽ നമ്മുടെ വായനാ വസന്തത്തിന്റെ മാസാചരണം ദ്വിമാസാചരണമായിട്ട് ചിലപ്പോൾ മാറിയേക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് റേഡിയോയിലേക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥകൾ വായിച്ച് അയച്ചു തരിക. വായനാ വസന്തത്തിന് 1 കൊണ്ട് അവസാനിപ്പിക്കണം എന്ന് തീരുമാനമൊന്നും എടുത്തിട്ടില്ല. നമുക്കത് തുടരാം, സന്തോഷത്തോടുകൂടി തുടരാം. അടുത്ത പ്രതികരണം KP ജാനകി പരിപ്പായി, സുമതി, മാധവി എന്നിവർ പെരിയച്ചൂരിൽ നിന്ന്. എല്ലാവരും ഒന്നായിട്ടാണ് എഴുതിയത് അല്ലേ.
0: അതെ.
1: എളമ്പാറയിലെ സുജാത ആണ് നേതൃത്വം നൽകുന്നത്. വായിച്ചോളൂ.
0: ജൂൺ 28 ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ ശിവസൂര്യ അവതരിപ്പിച്ച പരിപാടി വളരെ ഇഷ്ടമായി. തെരഞ്ഞെടുത്ത ഗാനങ്ങളും അവതരണവും നല്ല നിലവാരം പുലർത്തി. കൂടെ ആലാപനവും അവതാരക അശ്വിനിയും കൂടെ ചേർന്നപ്പോൾ പരിപാടി വളരെ നന്നായി. ആ പരിപാടി അവതരിപ്പിച്ച ശിവസൂര്യക്കും അവതാരക അശ്വിനിക്കും റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ. ജൂൺ 29 കാർമുകിൽ എന്ന വാക്ക് വരുന്ന ഗാനങ്ങളുമായി വന്ന മധുരഗീതങ്ങൾ വളരെ ഇഷ്ടമായി. ആ ഗാനം തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച സൂര്യക്ക് 1000 സ്നേഹാശംസകൾ. ജൂൺ 30 മധുരഗീതങ്ങളിൽ സൂര്യ അവതരിപ്പിച്ച പരിപാടി വളരെ ഇഷ്ടമായി. അതിൽ അഞ്ജന കണ്ണെഴുതി, കഥകഥ പൈങ്കിളി, കിഴക്ക് ദിക്കിലെ ചെന്തങ്ങിൽ, ആകാശ പൊയ്കയിലുണ്ടൊരു പൊന്നും തോണി എന്നീ ഗാനങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടതാണ്. ആ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച പ്രിയപ്പെട്ട അവതാരക സൂര്യക്ക് 1000 അഭിനന്ദനങ്ങൾ. സന്ദേശമയച്ചത് എളമ്പാറയിൽ നിന്ന് സുജാത, കൂടെ KP ജാനകി പരിപ്പായി, സുമതി, മാധവി എന്നിവർ.
1: അഭിനന്ദനങ്ങൾ കൈപ്പറ്റില്ലേ സൂര്യ?
0: തീർച്ചയായിട്ടും.
1: അടുത്ത കത്തിലേക്ക് പോവാം. ബാബു ആണിക്കേരിയാണ് എഴുതിയിരിക്കുന്നത്. സർഗജാലകത്തിൽ ഉഷാ പ്രദീപ് വിളമന എഴുതി അവതരിപ്പിച്ച വിധിയുടെ വിളയാട്ടം എന്ന കഥ ഏറെ ഹൃദയസ്പർശിയായി. അതുപോലെ നാടക നേരത്തിൽ കൂടി ഭാനുമതി നാടകം 2 മലബാറിലെ അഭിനേത്രികൾ അവിസ്മരണീയമായി. അഭിനന്ദനങ്ങൾ. വായനാ വസന്തത്തിൽ ടി പത്മനാഭന്റെ രാഷ്ട്രീയ കഥയിലെ പാനിപ്പത്തിലെ യുദ്ധം എന്ന ഭാഗം ചന്ദ്രഭാനുവേട്ടൻ വളരെ സരസമായി അവതരിപ്പിച്ചു. വായനാ വസന്തത്തിൽ തന്നെ ടി പത്മനാഭന്റെ മകൻ എന്ന കഥ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശിവന്യ PV നന്നായി അവതരിപ്പിച്ചു. ജനകീയത്തിൽ കൂടി 3 കാനായി നാരായണൻ വൈദ്യരുടെ അനുഭവങ്ങളും ആയുർവേദത്തിലെ അറിവുകളും സാധ്യതകളും ശ്രോതാക്കൾക്കായി പങ്കുവച്ച അഭിമുഖ സംഭാഷണവും ഏറെ ഉപകാരപ്രദമായി. ആനുകാലിക സംഭവങ്ങളെ ആക്ഷേപഹാസ്യത്തിൽ കൂടി അവതരിപ്പിക്കുന്ന ചിരിയും ചിന്തയും പേര് പോലെ തന്നെ അടിപൊളിയാകുന്നുണ്ട്. എല്ലാ ഭാവകങ്ങളും നേർന്നുകൊണ്ട് ബാബു ആണിക്കേരി. സന്തോഷം ബാബു, നമുക്ക് കത്തുകൾ ധാരാളം ഉള്ളത് കൊണ്ട് കമന്റുകളൊന്നുമില്ല. നേരെ അടുത്ത കത്തിലേക്ക്, തമ്പാൻ മട്ടന്നൂരാണല്ലേ?
0: അതെ,
1: വായിച്ചോളൂ.
0: ഞായറാഴ്ചത്തെ സർഗജാലകത്തിൽ ഉഷാ പ്രദീപ് വിളമന എഴുതി അവതരിപ്പിച്ച കഥ വളരെ മനോഹരമായി. അഭിനന്ദനങ്ങൾ. പിന്നെ ഭാനുമതി നാടകം റേഡിയോ മലബാറിന്റെ വനിതാരത്നങ്ങൾ മത്സരിച്ച് ഭംഗിയാക്കി. ആരും അധികം ശ്രദ്ധിക്കാതെ പോയ മഹാഭാരതത്തിലെ ചില കഥാപാത്രങ്ങളെ കൃഷ്ണകുമാർ മാഷ് നാടകരൂപം നൽകി മനോഹരമായി ശ്രോതാക്കളിൽ എത്തിച്ചു. യുദ്ധത്തിൽ മരിക്കുന്ന വീരജവാന്മാരുടെ, വിധവകളാകുന്നവരുടെ വികാര വിചാരങ്ങൾ തന്മയത്വത്തോടെ ഈ നാടകത്തിൽ അവതരിപ്പിച്ച മാഷിനും സംവിധാനം ചെയ്ത രാമകൃഷ്ണൻ പഴശിക്കും മറ്റ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്ന് തമ്പാൻ മട്ടന്നൂർ.
1: സന്തോഷം. സരസ്വതി പ്രതിഭൻ കാഞ്ഞിലേരിയുടെ കത്താണ്. ജയ് ജവാൻ. എ പി സനാതനൻ തന്റെ ആർമി ജീവിതം പങ്കുവച്ചത് കേട്ടിരുന്നു പോയി. ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു. ഓരോ പട്ടാളക്കാരൻ്റെയും അവസ്ഥ ഇതുതന്നെയായിരിക്കും. പഴയ കാലഘട്ടത്തിൽ ഫോണില്ലാത്ത സന്ദർഭങ്ങളിൽ കത്തയച്ചാൽ ഒരു മാസം കഴിയും കിട്ടാനെന്നും മകന്റെ ജനനമറിയാൻ 10 ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം വിതുമ്പിപ്പോയി.
0: ഉഷാ പ്രദീപ് വിളമന എഴുതി അവതരിപ്പിച്ച കഥ മനസ്സിൽ തറച്ചു നിൽക്കുന്നതാണ്. അനുഭവമുള്ള ഒരു കഥയായി തോന്നി. വായനാ വസന്തത്തിൽ ചന്ദ്രഭാനു ഏട്ടൻ രാഷ്ട്രീയ കഥകളിൽ പാനിപ്പത്തിലെ യുദ്ധം നല്ല രീതിയിൽ അവതരിപ്പിച്ചു. പണ്ട് സ്കൂളിൽ എസ് എ പഠിച്ചത് ഓർമ്മ വന്നു. 1857 മഹത്തായ വിപ്ലവം, 1787 പാനിപ്പത്തും മറക്കാൻ കഴിയില്ല. അത്രയ്ക്ക് മനഃപ്പാഠമായിരുന്നു അത്. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ധനലക്ഷ്മി ബഷീറിന്റെ ആനപ്പൂട എന്ന നോവൽ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയും. അഭിനന്ദനങ്ങൾ ധനലക്ഷ്മി.
1: നഫീസ കുഞ്ഞിപ്പ പന്താവൂരിന്റെ കാർഡുകളാണ്. ഏത് പരിപാടിയെ കുറിച്ചാണ്? ഇഷ്ടങ്ങൾ ഇണങ്ങളാണല്ലേ?
0: അതെ,
1: വായിച്ചോളൂ.
0: ഇഷ്ടങ്ങൾ ഇണങ്ങൾ എന്ന പരിപാടിയിൽ ശിവസൂര്യൻ പങ്കെടുത്ത പരിപാടി ഓരോ ഗാനങ്ങളും ഏറെ ശ്രദ്ധേയം. കണ്ണീർ പൂവിന്റെ എന്ന ഗാനത്തോടു കൂടി തുടങ്ങിയതും ആ ഗാനം തന്നെ ശിവൻ പാടിയതും ഉന്നത നിലവാരം പുലർത്തി.
1: നഫീസ കുഞ്ഞിപ്പ മറ്റൊരു പരിപാടിയെ കുറിച്ച് കൂടി പറയുന്നുണ്ട്.
0: വെള്ളിയാഴ്ചയിലെ മധുരഗീതങ്ങൾ കേട്ടു. സ്വരരാഗ രൂപിണി, സരസ്വതി, സ്വരരാഗ മധുതൂകും തുടങ്ങിയ ഓരോ ഗാനങ്ങളും ഉന്നത നിലവാരം പുലർത്തി. നല്ല ഗാനങ്ങളായിരുന്നു.
1: സന്തോഷം നഫീസ കുഞ്ഞപ്പ പന്താവൂർ. ജേഷ്മ പ്രകാശ് നായാട്ടുപർ എഴുതുകയാണ്. 28-ാം തീയതി വായനാ വസന്തത്തിൽ അഷിതയുടെ കഥ ഒരു സ്ത്രീയും പറയാത്തത് ലതാ പ്രദീപ് ഇളമ്പാറ അവതരിപ്പിച്ചത് ഏറെ ഇഷ്ടപ്പെട്ടു. കഥയുടെ പ്രമേയവും അവതരണവും വളരെയധികം ഇഷ്ടമായി. ലതാ പ്രദീപിന് അഭിനന്ദനങ്ങൾ, ഒപ്പം റേഡിയോ മലബാറിനും. സന്തോഷം. അടുത്ത പ്രതികരണം
0: ശ്രീദേവി അമ്മ കുളത്തൂർ ബാംഗ്ലൂരിൽ നിന്ന് അയച്ചതാണ്.
1: വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ഉത്സവം നടക്കുന്ന കൊട്ടിയൂരമ്പലം. വൈശാഖ മഹോത്സവത്തിന്റെ വിശേഷങ്ങൾ 28 ദിവസവും റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്തത് കേട്ടപ്പോൾ എന്നെപ്പോലുള്ളവർക്ക് ഒട്ടേറെ പുതിയ അറിവുകൾ കിട്ടുകയുണ്ടായി. കൊട്ടിയൂരിനെ കുറിച്ച് കുറേയേറെ മനസ്സിലാക്കുവാനും കഴിഞ്ഞു. ഇതെല്ലാം കേൾപ്പിച്ചു തന്ന റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങൾ.
0: വായനശാല എന്ന പരിപാടിയിൽ രൂപേഷ് പൂവത്തൂരിന്റെ അദൃശ്യ സ്പർശങ്ങൾ എന്ന പുസ്തകത്തെക്കുറിച്ച് നന്ദാത്മജൻ കൊതേരിയുടെ അവലോകനം നന്നായിരുന്നു. പുസ്തകം വായിച്ച പ്രതീതി തന്നെ ഉണ്ടാക്കി. വെള്ളിയാഴ്ചത്തെ സർഗജാലകത്തിൽ സ്വപ്ന നിശാന്ത് കൊതേരിയുടെ മാന്തി എന്ന കഥയും ഉണ്ണി കാഞ്ഞങ്ങാട് എഴുതിയ ഓർമ്മ എന്ന ഗാനം ശ്രീനിവാസൻ മാഷ് കാഞ്ഞങ്ങാട് സംഗീതം നൽകി പാടിയതും നന്നായിരുന്നു.
1: അരവിന്ദക്ഷൻ കൊതേരി പങ്കെടുത്ത ഹരിത സമൃദ്ധി പരിപാടിയിൽ പഴയകാല പശു വളർത്തലിനെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ പണ്ട് നമ്മളെല്ലാം പശുക്കൾ വളർത്തിയത് ഓർത്തുപോയി. ഇപ്പോൾ എല്ലാം കെട്ടിയിട്ട് വളർത്തുന്ന അവസ്ഥയാണല്ലോ.
0: വായനാവാരത്തോടനുബന്ധിച്ച് കഥാവസന്തത്തിൽ കൂടി നല്ല നല്ല കഥകൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഷീല സി വി മാധവിക്കുട്ടിയുടെ 2 കഥകൾ അവതരിപ്പിച്ചതും ശിവന്യ ശിവൻ അവതരിപ്പിച്ച എം മുകുന്ദിന്റെ ഹൃദയവതിയായ ഒരു പെൺകുട്ടി എന്ന കഥയും രണ്ടുപേരും നന്നായി അവതരിപ്പിച്ചു.
1: വളരെയധികം സന്തോഷം. ശ്രീദേവി അമ്മ കുളത്തൂർ ബാംഗ്ലൂർ. ഇത് കെ പി ജാനകി പരിപ്പായി, സുജാത മാറ്റഡി എന്നിവരാണ്.
0: റേഡിയോ മലബാർ അവതാരകർ അവതരിപ്പിച്ച ഭാനുമതി എന്ന നാടകം കേട്ടു. വളരെ ഇഷ്ടമായി. ചന്ദ്രലേഖയും സൂര്യയും അശ്വിനിയും നല്ല അഭിനയം കാഴ്ചവെച്ചു. രചന നിർവഹിച്ച കൃഷ്ണകുമാർ മാഷിനും രാമകൃഷ്ണൻ പഴശിക്കും ശബ്ദമിശ്രണം ചെയ്ത അശ്വിനിക്കും ഞങ്ങളുടെ 1000 അഭിനന്ദനങ്ങൾ, ഒപ്പം റേഡിയോ മലബാറിനും.
1: ഇരിട്ടിയിൽ നിന്നും പ്രദീപ് എഴുതുകയാണ്. റേഡിയോ മലബാറിന്റെ അടുത്ത കാലത്തായി വന്നൊരു ശ്രോതാവാണ് ഞാൻ. നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലേ?
0: അതെ.
1: എല്ലാ പരിപാടികളും കേൾക്കാൻ സാധിക്കാറില്ല എങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ 9 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ഭാനുമതി എന്ന നാടകം കേട്ടു. മനോഹരമായിട്ടുണ്ട്. എന്നിലെ കുന്തിദേവി ഇറങ്ങിപ്പോകാത്തത് കൊണ്ടോ എന്തോ എനിക്കും അതിനിടയിൽ സംഭാഷണം നടത്താൻ തോന്നി. നമ്മുടെ കുന്തിദേവിയായിട്ട് അഭിനയിച്ച ആളാന്ന് തോന്നല്ലേ? അസുരഗോത്രത്തിൽ.
0: അതെ.
1: നന്ദേട്ടന്റെ കഥ അവലോകനം വളരെ നന്നായിരുന്നു. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള വായനാ വസന്തം എല്ലാം കേട്ടിട്ടില്ല എങ്കിലും നല്ലൊരു പരിപാടിയായി തോന്നി. ഇനിയും നല്ല നല്ല പരിപാടികൾ റേഡിയോ മലബാറിൽ കൂടി കേൾക്കാൻ സാധിക്കട്ടെ. തമ്പാൻ മട്ടന്നൂരിന്റെ ഭക്തിഗാനം നന്നായിരുന്നു. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ആള് മാറിപ്പോയോ എന്നൊരു സംശയം. ശ്രദ്ധിക്കുമല്ലോ, എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട്. ഇരിട്ടിയിൽ നിന്നും പുഷാ പ്രദീപാണ്. വളരെയധികം സന്തോഷം.
0: അടുത്ത കത്ത് വട്ടിപ്പുറത്ത് നിന്നും ഗീതേച്ചി അയച്ചതാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സർഗജാലകത്തിൽ അഭയകേന്ദ്രത്തിലേക്കുള്ള പാത എന്ന കഥ. ഗോവിന്ദൻ രോഹിണിയുടെ ജീവിതം വഴിയാധാരമാക്കി ലാസ്റ്റ് അഭയകേന്ദ്രത്തിൽ എത്തിച്ച കഥ രാമകൃഷ്ണൻ സാറിന്റെ നല്ല അവതരണത്തിലൂടെ സൂപ്പറാക്കി. കഥ

0: അവതരിപ്പിച്ച രാമകൃഷ്ണൻ സാറിന് നല്ലൊരു അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു. യോഗാദിനത്തിൽ ശ്രീ സത്യന്റെ നല്ല ക്ലാസ്സിലൂടെ യോഗ ചെയ്യാനുള്ള ഗുണത്തെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റി. വായനാ വസന്തം എന്ന പ്രത്യേക പരിപാടിയിൽ ഓരോ കഥകൾ കേട്ടു. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ രമിത രതീഷ് അവതരിപ്പിച്ച സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കൊമാല എന്ന ചെറുകഥ സൂപ്പറായിരുന്നു.
1: ഓരോ വ്യക്തിയുടെ ജീവിതത്തെ പറ്റിയും ആത്മഹത്യയെക്കുറിച്ചും അവനവന്റെ നിലനിൽപ്പ് നോക്കാതെ ആരെയും സഹായിക്കരുതെന്നും നമ്മൾ തിരിച്ചറിയേണ്ട കഥ. നോവൽ വായിച്ചതുപോലെ തോന്നി. ഈ പരമ്പര ഒരുക്കിയ റേഡിയോ മലബാറിനും അതിന്റെ അണിയറ പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനം.
0: വെള്ളിയാഴ്ച മുഹറം ദിനത്തിന്റെ സന്തോഷവേളയിൽ മാപ്പിളപ്പാട്ടിന്റെ ശാലീനതയും ഐതിഹ്യങ്ങളും സിനിമാ വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് സൂര്യയുടെ നല്ല സ്നേഹം നിറഞ്ഞ അവതരണത്തിലൂടെ നന്നായി പാട്ടുപാടി കേട്ട മാപ്പിളപ്പാട്ടുകൾ സൂപ്പറായിരുന്നു.
1: കേൾക്കാൻ ആഗ്രഹിച്ചതും കേട്ടാൽ മതിവരാത്തതുമായ കുറേ നല്ല പാട്ടുകൾ തന്നെയായിരുന്നു സൂര്യ അവതരിപ്പിച്ചത്. സൂര്യക്ക് അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു. പൂർവ്വ വിദ്യാർത്ഥികളുടെ നെല്ലിക്ക എന്ന കൂട്ടായ്മയിൽ പഴയ സൗഹൃദം പുതുക്കുന്ന നാടകം സൂപ്പറായി. അവതരിപ്പിച്ച എല്ലാവർക്കും സ്നേഹാഭിവാദനം.
0: അടുത്ത കത്ത് വട്ടിപ്പുറത്ത് നിന്ന് ചന്ദ്രയേച്ചിയുണ്ട് മാഷേ.
1: ഗീതയും ചന്ദ്രകയും ചേർന്നിട്ടാണല്ലേ?
0: അതെ.
1: ഏത് പരിപാടിയെ കുറിച്ച്? ചാരുകസേരയെ കുറിച്ചാണ്.
0: അതെ, തെക്കൻ പാട്ടിന്റെ പൊന്നരശി നാട്ടിലെ പുരുഷാദേവിയുടെ കഥ കേൾക്കാൻ പറ്റി. ഇതുപോലെ നല്ല കഥകൾ പറഞ്ഞു തരുന്ന മാഷിനും ഓരോ നല്ല കഥകളിലും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടും ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടും ശ്രോതാക്കളെയും കഥ കേൾക്കാൻ ഉത്സാഹിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം രണ്ട് കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു. ചിരിയും ചിന്തയും എന്ന പരിപാടിയിൽ സൗജന്യമായി കിട്ടുന്നതെന്നും ആവശ്യത്തിന് മാത്രമേ ഉപയോഗപ്പെടുത്താവൂമെന്ന ഹാസ്യരൂപത്തിലാക്കി ആമനത്താത്തയും കരുണനും തെളിയിച്ചു തന്നു. എങ്കിലും ഓരോന്നിന്റെയും ഉപയോഗവശം മനസ്സിലാക്കി തരുവാൻ കുട്ടിരാമേട്ടൻ തന്നെ വേണം. ഈ സ്കിറ്റ് അവതരിപ്പിച്ച ആമനത്താത്തക്കും കരുണനും കുട്ടിരാമേട്ടനും നല്ലൊരു അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു.
1: സന്തോഷം. ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ എഴുതുകയാണ്.
0: ക്ലാസിക്കൽ ചിത്രമായ കമലദളത്തിന്റെ ശബ്ദവ്യാഖ്യാനം ശ്രവണസുന്ദരമായി. വർഷങ്ങൾക്ക് മുൻപ് തിയേറ്ററിൽ കണ്ടതിനപ്പുറം പിന്നീട് അധികമൊന്നും കേട്ടുകേൾവിയില്ലാത്ത അഥർവം എന്ന ചിത്രത്തിന്റെ ശബ്ദവ്യാഖ്യാനം അപ്രതീക്ഷിതമായി കിട്ടിയ മികച്ച ചലച്ചിത്രാസ്വാദനമായി. ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും തുല്യ പ്രാധാന്യത്തോട് എടുത്തു ചേർത്ത് അവതരിപ്പിച്ചതും മികച്ചതായി. ബൈജുവേട്ടന്റെ കഥ പറച്ചിലും ആഖ്യാനവും നല്ല നിലവാരം പുലർത്തി.
1: വ്യത്യസ്തനാമി നാരായണൻ വൈദ്യരെ സത്യത്തിൽ റേഡിയോ മലബാറെങ്കിലും തിരിച്ചറിഞ്ഞതിന്റെ അഭിനന്ദിക്കാതെ വയ്യ. 3 ദിവസത്തെ ജനകീയം പരിപാടിയിലൂടെ നാട്ടറിവുകളും പരിസ്ഥിതി ബോധവും ആവാസ വ്യവസ്ഥയുടെ പാഠങ്ങളുമെല്ലാം എത്ര ലളിതവും വ്യക്തവുമായാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. പറഞ്ഞാൽ തീരാത്ത അത്ര അറിവുകളും വിശേഷങ്ങളും ഇനിയുമുണ്ട് ഈ വൈദ്യരുടെ പക്കൽ എന്നാണ് അഭിമുഖം അവസാനിക്കുമ്പോഴും ശ്രോതാക്കൾക്ക് അനുഭവപ്പെടുക. സുഹൃത് ബന്ധങ്ങൾ പറയുന്ന സിനിമയിലെ സൗഹൃദ ഗാനങ്ങൾ അവതരിപ്പിച്ച ഗാനലയവും സൂപ്പറായി.
0: 1958 മുതൽ 65 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ തിരഞ്ഞെടുത്ത ഏതാനും ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച് പ്രക്ഷേപണം ചെയ്ത സ്മൃതിഗീതങ്ങൾ ശ്രവണസുന്ദരമായി.
1: കഴിഞ്ഞ ആഴ്ചയിലെ പ്രതികരണവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് കരുതുന്നു. ഒന്ന്, ശ്രോതാക്കൾ അയച്ചു നൽകുന്ന വിഷയാധിഷ്ഠിത മധുരഗീതങ്ങൾ റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യാതെ പുനഃപ്രക്ഷേപണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് രാഗപൂവത്തൂർ പറയുകയുണ്ടായി. അത് പൂർണ്ണമായി ശരിയാണോ എന്ന് അത്ര ഉറപ്പില്ല. കാരണം ഞാൻ അയച്ചു കൊടുത്തതെല്ലാം പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചു നാളായിട്ട് അയക്കാറില്ല. 2-3 വിഷയങ്ങൾ ഏറെക്കുറെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സമയക്കുറവ് കാരണം എനിക്ക് അയക്കാൻ സാധിച്ചിട്ടില്ല. രാഗപൂവത്തൂരിന് വ്യക്തിപരമായ അനുഭവം കൊണ്ടാണോ അങ്ങനെ എഴുതിയത് എന്നറിയില്ല. എന്തായാലും റേഡിയോ മലബാർ ശ്രോതാക്കളോട് അങ്ങനെ ഒരു വിവേചനം കാണിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതും രാഗപൂവത്തൂരിനെ പോലെ റേഡിയോ മലബാറിന്റെ നിത്യ സാന്നിധ്യമുള്ള ഒരാളോട്. ദിലീപിന്റെ വിലയിരുത്തൽ വളരെ ശരിയാണല്ലേ?
0: അതെ. നമ്മുടെ ഇപ്പോ മധുരഗീതങ്ങൾ ഇവിടുത്തെ അണിയറ പ്രവർത്തകർ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ പുനഃപ്രക്ഷേപണം അങ്ങനെ ഉണ്ടാകാറില്ല. പക്ഷേ രാഗപൂവത്തൂർ പറയുന്നത് നിങ്ങൾ പുനഃപ്രക്ഷേപണം നടത്തിയെന്നാണ്.
1: നമ്മൾ ശ്രോതാക്കൾ വ്യത്യസ്ത വിഷയങ്ങളിൽ ഗാനങ്ങൾ അതിന്റെ സ്ക്രിപ്റ്റ് അയച്ചു തരുന്ന പതിവുണ്ട്. അത് നിർത്തിയിട്ടില്ല, നിരോധിച്ചിട്ടില്ല. ഞങ്ങളത് ശേഖരിച്ചു വരികയാണ്. അതൊരു നേരത്തെ തന്നെ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കണം. ആ ഷെഡ്യൂളിനനുസരിച്ചായിരിക്കും അത് പ്രക്ഷേപണം ചെയ്യുക. ഇപ്പോൾ നിലയ അംഗങ്ങൾ തന്നെയാണ് മധുരഗീതങ്ങൾ അവതരിപ്പിക്കുന്നത്. പരമാവധി പുനഃപ്രക്ഷേപണം ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണത്. ദിലീപ് തുടരുകയാണ്. അസുരഗോത്ര നാടകത്തിനെ കുറിച്ചാണ് പറയുന്നത്.
0: അസുരഗോത്രം നാടകത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുടെ അഭിപ്രായം ആരായാൻ വലിയ അറിയിപ്പൊക്കെ നൽകിയിട്ട് അങ്ങനെയൊരു പരിപാടി പ്രക്ഷേപണം ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ശ്രോതാക്കളിൽ നിന്ന് കിട്ടിയ പ്രതികരണം കുറവായിരുന്നുവെന്നും ഒരു പ്രത്യേക പരിപാടിക്കുള്ള അഭിപ്രായങ്ങൾ ലഭിച്ചില്ലെന്നും അതുകൊണ്ട് നാടകത്തിന്റെ അരങ്ങത്തും അണിയറയിലും പ്രവർത്തിച്ചവർ പങ്കെടുത്ത പ്രത്യേക പരിപാടിയിൽ ശ്രോതാക്കളുടെയും പ്രതികരണങ്ങൾ ചിലതൊക്കെ ചേർത്താണ് അവതരിപ്പിച്ചതെന്നാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ആ പരിപാടി മുഴുവൻ കേട്ടതാണ്. ഒരു ശ്രോതാവിന്റെയും ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ അതിൽ കേൾപ്പിച്ചില്ല. ഞാൻ തന്നെ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ശബ്ദ സന്ദേശം അയച്ചിരുന്നു. എന്റെ ശബ്ദ സന്ദേശം കേൾപ്പിക്കാത്തതുകൊണ്ട് പറയുകയല്ല, എന്തായാലും ശ്രോതാക്കളെ നിരാശപ്പെടുത്തരുതായിരുന്നു.
1: ദിലീപ്, അസുരഗോത്ര നാടകത്തിനെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണം ആവശ്യപ്പെട്ടുകൊണ്ട് അറിയിപ്പുകൾ ഞങ്ങൾ നൽകിയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് തമ്പാൻ മട്ടന്നൂരിനൊരു പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിരുന്നത്, ഒരു ശബ്ദ സന്ദേശം. ദിലീപിന്റെ ശബ്ദ സന്ദേശം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇടയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയില്ല. അത് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അതും കൂടി ഒന്നും കൂടി റീസെൻഡ് ചെയ്യുക. ഇത് അസുരഗോത്ര നാടകത്തിൽ അഭിനയിച്ചവരുടെ ചർച്ചയിലായിരുന്നില്ല ഉൾപ്പെടുത്തിയിരുന്നത്, പ്രതികരണത്തിലായിരുന്നു. ആ നാടകം പ്രക്ഷേപണം ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന എല്ലാ പ്രതികരണങ്ങളിലും ഒരു 50% പ്രതികരണവും ആ നാടകത്തെക്കുറിച്ചായിരിക്കും. ശ്രോതാക്കൾ നാടകത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഇതുവരെ ലഭിച്ച എല്ലാ കാര്യങ്ങളും ആ പ്രതികരണ പരിപാടിയിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു പരിപാടി ചെയ്യാൻ മാത്രമുള്ള പ്രതികരണങ്ങൾ ഒരു ഘട്ടത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് പ്രതികരണങ്ങളിലും അതുപോലെ ചർച്ചകളിലുമായിട്ട് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചത്. ഇനിയുടെ പ്രതികരണം.
0: ഇനി സരസ്വതി പ്രതിഭൻ കാഞ്ഞിലേരി ഒരു കത്ത് കൂടി എഴുതുന്നുണ്ട്. വായനാ വസന്തത്തിൽ ഡോക്ടർ കെ ശ്രീകുമാറിന്റെ കഥ പറയിപ്പറ്റ പന്തിരകുലം പ്രസിദ്ധ പ്രകാശ് കാര എത്ര മനോഹരമായാണ് ആ കഥ അവതരിപ്പിച്ചത്. നന്നായിട്ടുണ്ട്. വരരുചിയുടെ കഥ പണ്ട് കേട്ട ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും ചുരുക്കി ആ കഥ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. കസ്തൂരി എന്ന വാക്കിൽ തുടങ്ങുന്ന ഗാനങ്ങൾ എല്ലാം വളരെ നല്ല മധുരമുള്ള ഗാനങ്ങളായിരുന്നു. 1969 പുറത്തിറങ്ങിയ കസ്തൂരി തൈലമിട്ട് മുടിമുനുക്കി എന്ന ഗാനം എത്ര കേട്ടാലും മതിവരാത്ത ഗാനമാണ്. കസ്തൂരി മണം വേണു എന്ന ഗാനം ഇതുവരെ കേൾക്കാത്ത പഴയ ഗാനം ഇതിലൂടെ കേൾക്കാൻ പറ്റി. നല്ല ഗാനം. സൂര്യയിടവനുടെ മധുരമുള്ള ശബ്ദവും മാധുര്യമൂർന്ന വാക്കുകളും കൊണ്ട് 1 മണിക്കൂർ മധുരമുള്ള സമയമാക്കി തീർത്തു. സൂര്യയ്ക്ക് അഭിനന്ദനങ്ങൾ.
1: സൂര്യ, അവസാന അഭിനന്ദനം ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രതികരണം ഇവിടെ ഉപസംഹരിക്കാം അല്ലേ?
0: മഷേ, അഭിലാഷിനൊരു മറുപടി കൊടുക്കണ്ടേ?
1: നാടകത്തെ കുറിച്ച് പറഞ്ഞു.
0: അതെ,
1: ഇപ്പൊ 3 നാടകങ്ങളാണ്, സമാന സ്വഭാവത്തിലുള്ള 3 നാടകങ്ങളാണ്, മഹാറാണി, നികുംഭില, അതുപോലെ ഭാനുമതി. അതിൽ മഹാറാണിയുടെയും നികുംഭിലയുടെയും നിലവാരത്തിലേക്ക് ഭാനുമതി ഉയർന്നില്ല, ധൃതി പിടിച്ച് തയ്യാറാക്കിയതാണ് എന്നൊരു വിലയിരുത്തലാണ് അഭിലാഷിനുണ്ടായിരുന്നത്. ഒരുപക്ഷെ 3 നാടകങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ അതിൽ മുൻതൂക്കം മറ്റ് 2 നാടകങ്ങൾക്കുമായത് കൊണ്ടാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക. മറ്റൊന്ന്, മറ്റു നാടകത്തിലില്ലാത്ത ഒരു പ്രത്യേകത, ഇതിൽ പ്രതിനായകന്മാരാരും ഇല്ല അല്ലേ? മഹാറാണിയിലാണെങ്കിൽ നമുക്കറിയാം ബലന്തരയും പാഞ്ചാലിയും തമ്മിലാണ് ഏറ്റുമുട്ടൽ. നികുംബിലാണെങ്കിൽ നമുക്കറിയാം സുലോചനയും സരമിയും തമ്മിലാണ് ഏറ്റുമുട്ടൽ. ഇവിടെ ഏറ്റുമുട്ടാൻ ആരുമില്ല, എല്ലാം ഒരു ഭാഗത്തുള്ള കഥാപാത്രങ്ങളാണ് 3 പേരും. അതിൻ്റെ ഒരു പിരിമുറുക്കത്തിൻ്റെ കുറവ് തീർച്ചയായിട്ടും ആ നാടകത്തിൽ ഉണ്ടായിരിക്കാം. എങ്കിലും പരമാവധി ശ്രമിച്ചു. നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന നാടകത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ഭാനുമതി വന്നിട്ടില്ലെങ്കിൽ മഹാറാണി ആണ് അല്ലെങ്കിൽ നികുംബിലയാണെങ്കിൽ അവർ തന്നെ അവിടെ ഇരിക്കട്ടെ അല്ലേ?
0: അതെ,
1: തീർച്ചയായിട്ടും നാടകത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി നാളെ രാവിലെ ആയിട്ട് കേൾക്കുക. തുടർന്ന് പ്രതികരണത്തിലേക്ക് നിങ്ങൾ അയക്കുക. ഇന്നിവിടെ നിർത്തുകയാണ്. വീണ്ടും അയക്കുക പ്രതികരണം കേരള സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
0: വാട്സ്ആപ്പ് നമ്പർ 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമദളങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
4: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് വായനാ വസന്തത്തിൽ ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ തീപ്പാതി എന്ന ചെറുകഥ കേൾക്കാം. അവതരണം തൻവീറ CVN.
5: ബാലചന്ദ്ര, മധുരമായ സ്ത്രീശബ്ദം. നട്ടുച്ചയ്ക്ക് ഷൊർണൂർ തീവണ്ടി ആപ്പീസിൽ കോഴിക്കോട്ടേക്കുള്ള വണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. തിരിഞ്ഞു നോക്കി ഞെട്ടിപ്പോയി. സാരത്തൊമ്പ കൊണ്ട് തലമൂടിയ മുഖത്തിന്റെ പാതിയും കഴുത്തും വലതു കൈയും തീപ്പൊള്ളി. വികൃതമായൊരു പേക്കോലം. എന്നെ കണ്ടാൽ ഓർക്കാൻ പറ്റൂല, ഞാൻ ഷാഹിനിയാണ്, മാലിങ്കര കോളേജില്. എനിക്കൊരു പിരിയും കിട്ടിയില്ല. ഞാൻ ആ വികൃത രൂപത്തിൽ അമ്പരം നോക്കുക മാത്രം ചെയ്തു. ഓർമ്മ വരണില്ല അല്ലേ? വഞ്ചി മറിക്കുന്നു പേടിപ്പിച്ചിട്ട് എന്നോട് മുത്തം മേടിച്ചത് മറന്നുപോയോ? അയ്യോ, എൻ്റെ ഉള്ളിൽ ഓർമ്മ മിന്നി. എന്താണിത്? എന്ത് പറ്റി? അവൾ മുഖം കുനിച്ചു. പിന്നെ സാവധാനം തലയുയർത്തി കരിഞ്ഞ ചിരിയോടെ പറഞ്ഞു, അത് വലിയ കഥയാണ്. വാക്കുകളിൽ തീവണ്ടിയുടെ അലർച്ച വിഴുങ്ങി. തിരക്ക് കുറഞ്ഞ ഒരു കമ്പാർട്ട്മെന്റിൽ ജനലരികിൽ അപ്പുറത്തും ഇപ്പുറത്തും ഞാനും ഷായനയും ഇരുന്നു. പഴയ സഹപാഠികൾ. ഒന്നും മിണ്ടാൻ വയ്യ, ആ മുഖത്തേക്ക് നോക്കാൻ വയ്യ. തുരുമ്പിച്ച ജനലരിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കി.

മരങ്ങൾ, വീടുകൾ, വയലുകൾ, ഭാരതപ്പുഴയുടെ നീർച്ചാലുകൾ, എന്റെ ഓർമ്മകൾ എല്ലാം പിന്നോട്ട് പിന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. മാലിങ്കര SNM കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം. ലൈബ്രറിയിൽ വെച്ചാണ് ആ സുന്ദരിക്കുട്ടിയെ ആദ്യം കണ്ടത്. നിന്റെ പേരെന്താ ഞാൻ ചോദിച്ചു. നീരസത്തോടെ ഒന്നും നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അവൾ നടന്നുപോയി. ഞാൻ അന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ നൃത്തമായിരുന്നു ആ നടത്തം. അവളെപ്പറ്റി അന്വേഷിച്ചു. പേര് ഷാഹിന, വീട് വൈപ്പിൻകരയിൽ, തേർഡ് ഗ്രൂപ്പാണ്. പുറകെ നടന്നും വട്ടം ചാടിയും കൂട്ടുകാർ വഴിയും അവളെ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിച്ചു. ഫലിച്ചില്ല. ഒരു ദിവസം ഒരു ബുദ്ധി തോന്നി. 200 പേജിന്റെ ഒരു നോട്ട് പുസ്തകം വാങ്ങി. അതിന്റെ ഓരോ പേജിലും രാത്രി മുഴുവൻ ഇരുന്ന് ഷാഹിന ഷാഹിന ഷാഹിന എന്നെഴുതി നിറച്ചു. പുസ്തകം പിറ്റേന്ന് അവൾക്ക് കൊടുത്തു. അവൾ വാങ്ങിയില്ല. മേടിച്ചില്ലെങ്കിൽ ഇപ്പൊ നിന്നെ ഞാൻ കയറി പിടിക്കും. ഞാൻ ഭീഷണിപ്പെടുത്തി. അതേറ്റു. അവൾ ആ പുസ്തകം വാങ്ങി. ഉച്ചയ്ക്ക് പ്യൂൺ എന്റെ ക്ലാസ്സിൽ വന്നു. ബാലചന്ദ്രനെ പ്രിൻസിപ്പാൾ വിളിക്കുന്നു. പണ്ടാലിയാണ് പ്രിൻസിപ്പാൾ, മലയാള പ്രൊഫസർ, അക്ഷര ശ്ലോക പ്രേമി. ചിലപ്പോൾ എന്നെ വിളിപ്പിച്ച് കുമാരനാശാന്റെ ശ്ലോകങ്ങൾ ചൊല്ലിക്കും. പ്രിൻസിപ്പാളിന്റെ മുറിയിൽ ചെന്നപ്പോൾ അവിടെ ഷായന. ഞാൻ അവൾക്ക് കൊടുത്ത പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യിൽ. നാശമായി. കിളവൻ എന്ത് ചെയ്യുമോ? ഇത് നീ എഴുതിയതാണോ? പണ്ടാല സാർ ചോദിച്ചു. അതെ, ഞാൻ പരിങ്ങി പറഞ്ഞു. ഒന്ന് വായിച്ചേ. അദ്ദേഹം എനിക്ക് പുസ്തകം നീട്ടി. ഞാൻ പുസ്തകം തുറന്നു വായിച്ചു. ഷാഹിന, മുഴുവൻ വായിക്കടാ. ഞാൻ വായിച്ചു തുടങ്ങി. ഷാഹിന ഷാഹിന ഷാഹിന. ഏതാനും പേജുകൾ വായിച്ചപ്പോൾ സാർ പറഞ്ഞു, നിർത്തടാ. അവൾ വാപൊത്തി ചിരിയടക്കി. ഞാൻ വിയർത്ത് കുളിച്ചിരുന്നു. സാർ പറഞ്ഞു, നീ ഇതുപോലെ 10 പുസ്തകം നിറയെ എഴുതണം. കയ്യക്ഷരം നന്നാവട്ടെ. അതൊന്നും ഇവക്ക് കൊടുക്കണ്ട, എനിക്ക് തന്നാൽ മതി. ഞാൻ നോക്കി മാർക്കിട്ട് ഇവളെ ഏൽപ്പിച്ചോളാം. പോയിക്കോടാ കഴുത്. അപമാനഭാരവും പ്രതികാരതാവും എരിയുന്ന ഹൃദയവുമായി ഞാൻ മടങ്ങി. അന്ന് രാത്രി ഉറങ്ങിയില്ല. എങ്ങനെ പകരം വീട്ടും? വൈപ്പിയിൽ നിന്ന് മുനമ്പം ബസ്സിൽ പള്ളിപ്പുറത്ത് വന്നിറങ്ങി വഞ്ചിയിൽ വലിയ പുഴ കടന്നാണ് വിദ്യാർത്ഥിയിൽ മാലിങ്കര കോളേജിൽ എത്തുന്നത്. പിറ്റേന്ന് രാവിലെ ഷായനയും കൂട്ടുകാരിലും കയറിയ വഞ്ചിയിൽ ഞാനും ജോമോൻ എന്ന തലതെറിച്ച സുഹൃത്തും കയറി. വഞ്ചി വിട്ടു. ഷായനയും കൂട്ടുകാരും എന്നെ പരിഹസിച്ച് അടക്കം പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വഞ്ചിക്കാരന് 5 രൂപ എടുത്തു കൊടുത്തു. അയാൾക്ക് കാര്യം മനസ്സിലായി. വലിയ പുഴയുടെ ഒത്തുനടുക്കെത്തിയപ്പോൾ അയാൾ തുഴച്ചിൽ നിർത്തി. ഞാൻ മെല്ലെ എഴുന്നേറ്റു. എല്ലാവരും കേട്ടോളൂ. ഞാൻ ഷായയുടെ നേർക്ക് വിരൽ ചൂണ്ടി ഉറക്കെ പറഞ്ഞു, ഈ പെണ്ണ് എന്റെ മാനം കെടുത്തി. എനിക്കിനി ജീവിക്കണമെന്നില്ല. ഞാൻ ഈ വഞ്ചി മുക്കാൻ പോവുകയാണ്. നമുക്കെല്ലാം ഒരുമിച്ച് ചാവാം. എല്ലാവരും മമ്പരുന്നു. ജോമോൻ പരിഭ്രാന്തടിച്ചു പറഞ്ഞു, ബാലൻ കാലത്തെ കഞ്ചാവടിച്ച് പ്രാന്തായി നിൽക്കുക, എന്തും ചെയ്യും. നമ്മളൊക്കെ ചാവും. അയ്യോ, പെൺകുട്ടികൾ മരണഭയത്തോട് നിലവിളിച്ചു. അല്ലെങ്കിൽ ഷായന ഇപ്പം മാപ്പറയണം. അതും പോരാ, എന്റെ കവിളത്ത് ഒരു ഉമ്മയും തരണം, ഞാൻ ക്രൂരമായി പറഞ്ഞു. ഷായന ഞെട്ടിത്തെറിച്ചു. വഞ്ചിക്കാരൻ പറഞ്ഞു, വേഗമാകട്ടെ, അടിവലിവുള്ള നേരമാ. വല്ല അബദ്ധവും ഈ ചക്കം കാട്ടിയാൽ നമ്മളെല്ലാം ചാവും. ശവം പുറംകടലിൽ പോവും. ഷായനെ പേടിച്ചു വിറച്ചുകൊണ്ട് പറഞ്ഞു, മാപ്പ്. ഞാൻ അവളുടെ അടുത്തേക്ക് കുനിഞ്ഞ് എന്റെ കവിൾ അവളുടെ അടുത്തേക്ക് അടുപ്പിച്ച് ക്രുദ്ധനായി ചോദിച്ചു, ചാവുന്നു? ഉമ്മ തരുന്നു. മുത്തം കൊടു പെണ്ണെ, അല്ലെങ്കിൽ നമ്മളും ചാവും. ഒരു പെണ്ണ് കരഞ്ഞു. ഷായനുടെ മുഖം ചുവന്നു. മുത്തം കൊടു പെണ്ണെ, പെൺപിള്ളേർ ഒന്നിച്ച് കരഞ്ഞു. നിവൃത്തിയില്ലാതെ ഷായൻ എന്റെ കവിളത്തുമ്മ വെച്ചു. പെണ്ണ് വിടച്ചേ. ജോമോൻ കൂവി ആർത്തു. ഷായനെ പൊട്ടിക്കരഞ്ഞു. ഞാൻ അട്ടഹസിച്ചു. കൂവി അകലെ മറ്റു വഞ്ചികളിൽ പുഴ കടക്കുന്ന വിദ്യാർത്ഥി കാര്യമറിയാതെ കൂവൽ ലേറ്റ് പിടിച്ചു. വഞ്ചികളിൽ നിന്ന് വഞ്ചികളിലേക്ക് കൂവൽ പടർന്നു. കരക്കിറങ്ങിയപ്പോൾ ഷായന കലിതുള്ളി. അറാം പറപ്പേ, നിന്നോട് പടച്ചോൻ ചോദിക്കും. അവൾ കുനിഞ്ഞ് ഒരു പിടി ചെളിമണ്ണെടുത്ത് എന്റെ തലവഴി എറിഞ്ഞു. എന്റെ മുഖത്ത് കാറത്തുപ്പി. കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. അന്ന് ഞാൻ കോളേജിൽ കയറിയില്ല. ദാ കോഴിക്കോടായി, ഷായനയുടെ ശബ്ദം എന്നെ ഉണർത്തി. സ്റ്റേഷന് പുറത്തിറങ്ങിയപ്പോൾ ഷായന ചോദിച്ചു, എങ്ങോട്ടാണ്? ഹോട്ടൽ മഹാറാണി. എന്റെ വീട് അവിടുന്ന് അധിക ദൂരെയില്ല. വീട്ടിലൊന്ന് വന്നുപോ, എന്റെ മക്കൾക്കൊന്ന് കാണാലോ. ഷായന ക്ഷണിച്ചു. ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച തെറ്റത്തേക്കാത്തൊരു ചെറിയ പഴഞ്ചൻ ഇരുന്നിലെ വീട്. മുറ്റത്ത് ആടുകൾ. ഒരു സുന്ദരി പെൺകുട്ടി കമ്പിയിൽ കോർത്ത പഴുത്ത പ്ലാവിലുകൾ ആടുകൾക്ക് നൽകിക്കൊണ്ട് നിൽക്കുന്നു. ഉമ്മ വന്ന്. പെൺകുട്ടി ഓടി വന്ന് ഷായനെ കെട്ടിപ്പിടിച്ചു. ആടുകൾ കൂട്ടമായി കരഞ്ഞു. എന്റെ മോള റസിയ, 2-ാമത്തെ. മൂത്തതാണ്. മോനൊരു കടയിൽ സഹായിക്കാൻ നിൽക്കുക, ഷാഹിന പറഞ്ഞു. ഉമ്മറത്തെ പഴയ മരവെഞ്ചിലിരുന്ന് ആട്ടിനും പാലൊഴിച്ച ചായ കുടിക്കുമ്പോൾ ഷാഹിന അവളുടെ കഥ വികാരരഹിതമായി പറഞ്ഞു. വാപ്പ വൈപ്പിനിൽ വോട്ട് സ്രാങ്കായിരുന്നു. ഉമ്മ നേരത്തെ മരിച്ചു. ഒരു സഹോദരൻ, 2 സഹോദരിമാർ. പ്രീ ഡിഗ്രി പൂർത്തിയാകും മുമ്പ് ഷാഹിനുടെ നിക്കാ കഴിഞ്ഞു. സൗന്ദര്യം കണ്ട് മോഹിച്ചു വന്ന ഒരു സബ് ഇൻസ്പെക്ടറായിരുന്നു ഭർത്താവ്. മൂത്ത മകന് 1 വയസ്സുള്ളപ്പോൾ ഒരു കേസിൽപ്പെട്ട് അയാളുടെ ജോലി പോയി. ഷാഹിനയ്ക്ക് സ്ത്രീധനമായി വാപ്പ കൊടുത്ത സ്വത്തെല്ലാം വിറ്റ് അയാൾ കുറെ പല ബിസിനസ് നടത്തി നോക്കി. എല്ലാം പൊളിഞ്ഞു. ഗൾഫിൽ പോയി. അവിടെ അയാൾ രക്ഷപ്പെട്ടു, ധനികനായി. പക്ഷേ അവിടുത്തെ ഒരു സ്ത്രീയുമായി അയാൾ സ്നേഹത്തിൽപ്പെട്ടു. അതിനിടെ നാട്ടിൽ ഭർത്താവിന്റെ അനിയൻ ഷാഹിനയുമായി അടുത്തു. അവൾ പെട്ടുപോയി.

0: എത്തിയ അഞ്ചാം ക്ലാസ്സിൽ സുന്ദരനായ ഒരു ആൺകുട്ടി പടികടന്നു വന്നു. മോനെയാളിനെ അറിയോ? ഷായന ചോദിച്ചു. നസീർ എന്നെ സൂക്ഷിച്ചു നോക്കി. അവൻ തലയാട്ടി. പടം കണ്ടിട്ടുണ്ട്, ഉമ്മ പറഞ്ഞറിയാം, അവൻ സങ്കോചത്തോടെ പറഞ്ഞു. അവൻ അകത്ത് കയറി ഒരു വലിയ കാലിച്ചാക്കും എടുത്ത് പുറത്തേക്ക് പോയി. ബാലചന്ദ്രന്റെ വിശേഷങ്ങളൊക്കെ പത്രങ്ങളിൽ കാണാറുണ്ട്, മോൻ വായനശാലയിൽ നിന്ന് കൊണ്ടുവരും. ഇന്നാളെ ഒരു പത്രത്തിൽ നിങ്ങളുടെ കുടുംബ ഫോട്ടോ കണ്ടു, അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഷായന ചിരിച്ചു. എനിക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല. സന്ധ്യാകാറായി. ഇറങ്ങാൻ നേരത്ത് ഞാൻ വിചാരിച്ചു കയ്യിൽ പണമുണ്ട്, ഷായനക്ക് കുറച്ച് പണം കൊടുത്താലോ? വേണ്ട, അവളുടെ അഭിമാനം വ്രണപ്പെട്ടാലോ? ഒരിക്കൽ കൂടി എന്റെ മുഖത്ത് കാറ തുപ്പിയാലോ? പെട്ടെന്നൊരാശയം എനിക്ക് മിന്നി. അത് ഞാൻ ചെയ്യണം. അതെ, ഞാൻ ഷായിനോട് പറഞ്ഞു. എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. എന്നോടോ? ഷായിന് അത്ഭുതപ്പെട്ടു. അതെ, പരമരഹസ്യം. ഷായിന് മോളെ നോക്കി. അകത്തു പോ മോളെ. കുട്ടി അകത്തേക്ക് പോയി. ദ്രവിച്ച കോവണിയുടെ ചുവട്ടിൽ ഒരു രഹസ്യസ്ഥലം ഞാൻ കണ്ടു. ഞാൻ അങ്ങോട്ട് നടന്നു. ഷായിന് പുറകെ വന്നു. ഞാൻ ചുറ്റും നോക്കി. ആരും കാണുന്നില്ല. എന്താണ്? ഷായിന ജിജ്ഞാസയോട് ചോദിച്ചു. അടുത്തു വാ, ചെവിയിൽ പറയാം. ഷായിന തെല്ലുമടിയോട് എൻ്റെ അടുത്തേക്ക് നീങ്ങി. വേറൊന്നുമല്ല, ഞാൻ പണ്ട് നിന്നോട് ബലമായി പിടിച്ചു വാങ്ങി തിരിച്ചു തരാനാണ്. ഷായിനയ്ക്ക് മിണ്ടാൻ കഴിയും മുമ്പേ ഞാൻ അവളുടെ തീപ്പൊള്ളിച്ചുരുണ്ടുപോയ കവിളിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. അവൾ സ്തംഭിച്ചു നിന്നു. ധൃതിയിൽ ഇറങ്ങിപ്പോരുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയതേയില്ല.
1: ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ തീപ്പാതി എന്ന ചെറുകഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് തൻവീറ CVN.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര.

റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, ഇതിൽ ജസീല കളരിക്കണ്ടിയുടെ കഥ യോഗഭാഗ്യം, അനീഷ് കെ പി ചേലോറയുടെ കഥ പെയ്തൊഴിയാതെ, അവതരണം യാഗേഷ് എളയാവൂർ, ഗിരിജനാചാരി തോന്നല്ലൂർ എഴുതിയ കഥ മാതൃദേവോഭവ, അവതരണം ഇന്ദിരാ പിള്ള വള്ളിക്കുന്നം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാടകനേരം, നാടകം ഭാനുമതി മുഴുവൻ ഭാഗം, രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. 10:00 പുത്തൻ പാട്ടുകൾ, നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ അനിൽ പനച്ചൂരാന്റെ കവിത ഒരു കവിത കൂടി ഞാൻ എഴുതിവെക്കാം, ആലപിക്കുന്നു ഹരി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം, ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം. 7:10 ജനകീയം, ഇതിൽ ശ്രീ KK രാഘവൻ കാഞ്ഞിലേരി തന്റെ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം, ഇതിൽ ഉറൂബിന്റെ പടച്ചോന്റെ ചോറ് എന്ന കഥ, അവതരണം മുത്തുമ്മ പാലക്കാട്. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാടകനേരം, നാടകം ഭാനുമതി മുഴുവൻ ഭാഗം, രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും

പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം, കാവ്യസൗരഭം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2 മണിക്ക് ഒരു വട്ടം കൂടി, ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ പൂന്താനത്തെക്കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനഗീയം. 5:45 വായനാ വസന്തം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീതനിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്കോവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്കോവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചകഃ ലളിത് മോഹനഃ തിവാരി.

0: ആദൌ മുഖ്യ വാർത്താഹ. ഹോർമുസ് ജൽഡംറു മധ്യത്യനേന മാധ്യമേന എൽഎൻജി ഇത്യസ്യ ജലയാൻ പ്രേഷണസ്യ പുനഃ പ്രാരംഭാത് അനന്തരം ഭാരത് സർവകാരേണ പ്രാകൃതികവായു ആപൂർത്തോ ആപത്കാലികാ പ്രതിബന്ധാ നിരസ്തീകൃതാഃ. കേന്ദ്രീയ ഗ്രാമീണ വികാസ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനഃ വികസിത് ഭാരത റോജ്ഗാർ ആജീവിക മിഷൻ ഗ്രാമീണ അധിനിയമസ്യ അന്തർഗതം രാജ്യേഭ്യ പഞ്ചവിംശതി സഹസ്ര കോടി രൂപ്യകാണാം വിത്തീയ സഹായതാം പ്രദത്തവാൻ. കേന്ദ്ര സർവകാരേണ മീറ്റാ സംസ്ഥായേ ഇൻസ്റ്റാഗ്രാം മഞ്ചാത് ബാലശോഷണ സംബദ്ധ വിജ്ഞാപനാനാം നിഷ്കാസനസ്യ ആദേശഃ പ്രദത്തഃ. സഹൈവ സപ്തദിനേഷു സ്പഷ്ടീകരണം പ്രസ്തോതും നിർദ്ദേശാഃ അപി പ്രദത്താഃ. അദ്യ ഛത്തീസ്ഗഢസ്യ സുപ്രസിദ്ധ പാണ്ഡവനീ ഗായിക തീജനബായി ദിവംഗത. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ച തസ്യാ നിധനേ ഗഭീരം ശോകം പ്രകടിതവന്തഃ. ഭാരതീയ ഋതുവിജ്ഞാൻ വിഭാഗേന അദ്യ ഗുജറാത്തെ കൊങ്കണേ ഗോവായാം മധ്യ മഹാരാഷ്ട്രേ തഥാ ഒഡീസ രാജ്യേ ച അതിവൃഷ്ടേഃ സംഭാവനാമാലക്ഷ്യ രക്തസഞ്ചേതന ഘോഷിത. അപി ച ICC മഹിളാവർഗസ്യ വിംശതിഃ പ്രതി വിംശതിഃ വിശ്വ ചെസ്സ് ക്രിക്കറ്റ് ക്രീഡാ സ്പർദ്ധായാഃ അന്തിമ സ്പർദ്ധ അദ്യ സായങ്കാലേ ലണ്ടൻ നഗരേ ഭവിഷ്യതി. അസ്യാം സ്പർദ്ധായാം ഇംഗ്ലണ്ട് ദലം ഓസ്ട്രേലിയ ദലേന സഹ സ്പർദ്ധിഷ്യതേ. അഥ വാർത്താഃ വിസ്തരേണ. പ്രശാസനേന ദ്രവീയ പ്രാകൃതികവായുഃ ആപൂർത്തിമാലക്ഷ്യ ആപത്കാലികാഃ പ്രതിബന്ധാഃ നിരസ്താഃ. അയം നിർണയഃ പശ്ചിമേഷ്യായാം സംഘർഷേ യുദ്ധവിരാമാനന്തരം ഹോർമുസ് ജൽഡംറു മധ്യമാർഗേണ പ്രാകൃതികവായുഃ ആപൂർത്തേഃ പുനഃ പ്രാരംഭേ സതി കൃതഃ. പെട്രോളിയം പ്രാകൃതിക വാത്യന്ധന മന്ത്രാലയേന അധിസൂചനായാം ഉക്തം യത് ഷഡ്വിംശത്യധിക ദ്വിസഹസ്രതമ വർഷസ്യ പ്രാകൃതികവായു ആപൂർത്തി നിയമനാദേശഃ ഇത്യസ്മിൻ സംശോധനം കൃതം. അസ്മിന് സംശോധനെ താനി പ്രമുഖാനി ആപത്കാലികാനി പ്രാവധാനി നിരസ്താനി സന്തി യേഷാം മാധ്യമേന പ്രശാസനം ദേശേ ഉത്പാദിതസ്യ പ്രാകൃതികവായുഃ തഥാ ആയാതിതസ്യ ദ്രവീയ പ്രാകൃതികവായുഃ ആവണ്ടനെ പ്രാധാന്യം ദാതും അനുമതിഃ ആസീത്. ഹോർമുസ് ജൽഡംറു മധ്യാത് ദ്രവീയ പ്രാകൃതികവായുഃ ആപൂർത്തൌ വ്യവധാനസ്യ അനന്തരം ആവശ്യക വസ്തു അധിനിയമസ്യ അന്തർഗതം അസ്യ വർഷസ്യ മാർച്ച് മാസേ ആപത്കാലികാഃ ആദേശാഃ പ്രവർത്തിതാഃ ആസീത്. കേന്ദ്രീയ ഗ്രാമീണ വികാസ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന ജൂലൈ മാസസ്യ പ്രഥമ ദിനങ്കാത് വികസിത് ഭാരത് റോജ്ഗാർ എം ആജീവിക മിഷൻ ഗ്രാമീണ അർത്ഥാത് BBG രാംജി അധിനിയമ സഫലതയാ പ്രഭാവശീല അഭവത്. മന്ത്രിണാ അദ്യ ദൃശ്യശ്രവ്യ മാധ്യമേന അസ്യ അഭിയാനസ്യ അന്തർഗതം രാജ്യേഭ്യ പഞ്ചവിംശതി സഹസ്ര കോടി രൂപ്യതോധിക ധനം ച പ്രദത്തം. ശ്രീ ചൌഹാനേന സർവേഷാം രാജ്യാനാം കേന്ദ്രശാസിത പ്രദേശാനാം ച ഗ്രാമീണ വികാസ് മന്ത്രിഭിഃ സാകം VBG രാംജി അധിനിയമസ്യ ക്രിയാന്വയസ്യ പ്രഗതേഃ സമീക്ഷാ അപി കൃതാ. തേന പ്രോക്തം യത് അദ്യ വിമുക്തായാഃ പ്രഥമാംശ ധനരാശേഃ മുഖ്യമുദ്ദേശം രാജ്യാനാം പാർശ്വേ പര്യാപ്തനിധേഃ സുനിശ്ചയനം അസ്തി. യേന ശ്രമികാണാം വൃത്തിഃ പഞ്ചദശ ദിനാനാം അഭ്യന്തരെ ഏവ പ്രദാതും ശക്യേത.
1: മനരേഗാ കോ പൂരേ ദേശ് മേ ലാഗൂ കർനേ മേ 3 സാൽ ലഗേ ഥേ ലേക്കിൻ മുജേ ആപ് സബ് പർ ഗർവ ഹൈ 1 സാൽ 2 സാൽ നഹീ പെഹ്ലേ ദിൻ ഹീ വികസിത് ഭാരത് ജി രാം ജി യോജന ഏക് സാത് പൂരേ ദേശ് മേ ലാഗൂ ഹോ ഗയി 100 ദിൻ നഹീ അബ് 125 ദിൻ റോജ്ഗാർ 5 സാൽ മേ 7.5 ലാഖ് കരോഡ് സേ ജ്യാദാ കി രാശി 2,86,000 പഞ്ചായത്തോ മേ ഠീക് സേ ലഗ് ഗയി तो गांव संपूर्ण विकसित हो जाएंगे, समृद्ध और विकसित गांव का निर्माण हो जाएगा.
0: ഇൻസ്റ്റാഗ്രാം ഇതി സാമാജിക സംവാദ മഞ്ചേ സശുൽക്കേഷു വിജ്ഞാപനേഷു പ്രചലതഃ ബാലയോന ശോഷണ സാമഗ്ര്യാഃ ഗംഭീരം വൃത്താന്തം മത്വാ ഭാരത് സർവകാരേണ മീറ്റാ ഇത്യസ്യാഃ സംസ്ഥായാ കൃതേ ഏകാ തീക്ഷ്ണാ ദൃഢാ ച സൂചനാ പ്രസാരിതാ. ആധികാരിക സ്രോതുഭിഃ ജ്ഞാപിതം യത് സർവകാരേണ ഇൻസ്റ്റാഗ്രാം പ്രശാസനം താദൃശാം സർവേഷാം അപമാനാസ്പദ സാമഗ്രീണാം വിജ്ഞാപന പ്രസാരണം പ്രവേശ സുവിധാം ച സദ്യഃ പ്രതിരോദ്ധും സമാദിഷ്ടം. കേന്ദ്രീ ഇലക്ട്രോണിക്സ് ഏവം സൂചനാ പ്രൌദ്യോഗികീ മന്ത്രാലയേന അസ്യ വിഷയസ്യ ഗഭീരതാം വീക്ഷ്യ മേട്ടാ സംസ്ഥായാഃ സപ്തദിനാനാം അഭ്യന്തരേ വിസ്തൃത സ്പഷ്ടീകരണം യാചിതം. സർവകാരഃ സമ്പ്രതി അസ്യാപി പുനരീക്ഷണം കരോതി യത് അയം മഞ്ചഃ ഭാരതസ്യ മധ്യസ്ഥ സുരക്ഷാ മാർഗദർശികാനാം നിഷ്ഠാപൂർവകം പാലനം കരോതി നവ. ഉല്ലേഖനീയം വർത്തതേ യത് ഭാരതേ ഡിജിറ്റൽ നിയമസ്യ അന്തർഗതം ആപത്തിജനക സാമഗ്ര്യാഃ ബാലയോന ശോഷണ സാമഗ്ര്യാഃ വിതരണം പ്രസാരണം ച കശ്ചന ദണ്ഡനീയ അപരാധോ വർത്തതേ. संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते. सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीयतन्त्रांशे अपि उपलब्धो भविष्यति. छत्तीसगढ़ राज्य से प्रख्याता पांडवनी गायिका पद्म विभूषण पुरस्कारेण अलंकृता च डॉक्टर तीजनबाई अद्य इहलोकं परित्यज्य दिवंगता. सा दीर्घकालात् रुग्णा आसीत्. रायपुर नगरस्य एम्स चिकित्सालये तस्याः उपचारः प्रचलन् आसीत्. अद्य सायं दुर्ग जनपदस्य गनियारि इत्यत्र तस्याः पैतृके ग्रामे पूर्णराज्यसम्मानेन साकं तस्याः अन्त्येष्टिसंस्कारः विधास्यते. स्वकीयेन प्रखरेण स्वरेण मञ्चस्य सम्मोहक उपस्थित्या तथा च कथावाचनस्य अनन्यशैल्या डॉक्टर तीजनबाई पांडवानी कलायै न केवलं भारते अपि तु वैश्विकपटले नूतनमपि ज्ञानं प्रदत्तवती. मञ्चे महाभारतस्य कथाः जीवन्तं कर्तुं तस्याः असाधारणक्षमतया सा भारतीयलोकसंस्कृतेः सर्वोत्कृष्टा लब्धप्रतिष्ठा च साधिका सञ्जाता. भारतीयलोककलायां तस्याः अप्रतिम अवदानस्य कृते सा पद्मश्री पद्मभूषण तथा च पद्मविभूषण इत्यादिभिः देशस्य सर्वोच्चनागरिकसम्मानैः विभूषिता आसीत्. राष्ट्रपति द्रौपदी मुर्मू उपराष्ट्रपति सीपी राधाकृष्णन प्रधानमंत्री नरेन्द्र मोदी च तस्याः दुःखदनिधने गभीरं शोकं प्रकटितवन्तः. भारतीय ऋतु विज्ञान विभागेन अद्य गुजरात कच्छ कोंकण गोवा मध्य महाराष्ट्र ओडिशा चेत्येतेषु राज्येषु अतिवृष्टेः रक्तवर्णीया संचेतना प्रसारिता. विभागेन विज्ञापितं यत् आगामिषु चतुर्षु दिवसेषु मध्यभागे उत्तर अरब सागरस्य कतिपयेषु भागेषु गुजरात प्रान्ते तथा च हरियाणा पंजाब राजस्थान प्रान्तानां शिष्टेषु क्षेत्रेश्च प्राविट स्थितिः सर्वथा अनुकूला वर्तते. अद्य ऋतु विज्ञान विभागेन छत्तीसगढ़ मध्यप्रदेश राजस्थान कर्नाटक उत्तराखंड चेत्येतेषु राज्येषु अतिवृष्टेः पूर्वानुमानं कृतम्. अनेन साकमेव आगामिषु द्वित्रेषु दिनेषु दिल्ली उत्तरप्रदेश पंजाब च चंडीगढ़ क्षेत्रेषु विकीर्ण रूपेण वृष्टेः संभावना प्रकटिता. विभागेन अद्य हिमाचल प्रदेश झारखंड केरल माहे मराठवाड़ा देशस्य उत्तर पूर्वीय भागेषु सहैव उत्तर आंतरिक कर्नाटक तेलंगाना क्षेत्रम यावत् अतिवृष्टेः अनुमानं विहितम्. राष्ट्रीय राजधान्यां देहल्याम् अद्य सामान्यतः मेघाच्छादनेन सह वृष्टिः भविष्यति इति ऋतु विज्ञान विभागेन पूर्वानुमानितम्. संसदः प्राइवेट सत्रम् अस्य मासस्य विंशतिः दिनांकतः आरप्स्यते यत च अगस्त मासस्य त्रयोदश दिनांकं यावत् प्रचलति. केन्द्रीय संसदीय कार्यमंत्री किरेन रिजिजू ज्ञापितवान् यत् राष्ट्रपतिः द्रौपदी मुर्मुः संसदः प्राइवेट सत्रस्य आह्वानार्थं सर्वकारस्य प्रस्तावं सहर्षं स्वीकृतवती. श्वः आरभ्यमाणः प्रधानमन्त्रिणः नरेन्द्र मोदिना इण्डोनेशिया देशस्य आधिकारिकी यात्रा उभयो देशयो पारस्परिक सम्बन्धाय नूतन उत्साहं प्रदास्यति. सहैव सहयोगस्य नवीन क्षेत्राणि अपि उद्घाटयिष्यति. अद्य जकार्ता नगरे आकाशवाण्या साकं विशेष वार्तालापे इण्डोनेशिया देशे नियुक्तः भारतीय राजदूतः संदीप चक्रवर्ती प्रावोचत् यत् जुलाई मासस्य षट् दिनांकतः जुलाई मासस्य अष्ट दिनांकं यावत् प्रचलन्त्यां प्रधानमन्त्रिणः अस्यां यात्रायां भारत इण्डोनेशिया देशयो मध्ये सहयोगस्य अनेकानि नूतनानि द्वाराणि उद्घाटितानि भविष्यन्ति तथा च एतयोः द्वयोः विशालराष्ट्रयोः मध्ये प्रगाढसम्बन्धाः आर्थिकसहभागिता च स्पष्टरूपेण द्रक्ष्यन्ते. तेनग्रे प्रतिपादितं यत् भारत इण्डोनेशिया देशयोः मध्ये किमपि वैमत्यम् अथवा विचारभिन्नता नास्ति. अतः सम्प्रति उभे अपि राष्ट्रे विकसित भारत तथा च स्वर्ण इण्डोनेशिया इत्येतयोः दूरगामी लक्ष्याणां प्राप्ते सुदृढं रणनीतिकसहयोगं कर्तुं तत्परे वर्तेते. आईसीसी महिलावर्गस्य विंशतिः प्रतिविंशतिः क्रिकेट विश्वचषक स्पर्धायाः अन्तिमे द्वन्द्वे अद्य सायंकाले लॉर्ड्स क्रीडाङ्गणे इंग्लैण्डदलम् ऑस्ट्रेलियादलेन सह स्पर्धिष्यते. उभौ दले सम्पूर्णस्पर्धायाम् अपराजिते स्तः. ध्येयास्पदं वर्तते यत् प्रागुपान्त्यस्पर्धायाम् ऑस्ट्रेलियादलेन वेस्टइंडीजदलं पराजित्य अपि च इंग्लैण्डदलेन दक्षिण अफ्रीकादलं पराजित्य अन्तिमस्पर्धायां प्रवेशो अधिगतः. आदौ मुख्यवार्ताः पुनरेकवारम्. होर्मुज जल डमरू मध्य इत्यनेन माध्यमेन एलएनजी जलयान प्रेषणस्य पुनः प्रारम्भात् अनन्तरं भारत सर्वकारेण प्राकृतिक वायु आपूर्तौ आपत्कालिकः प्रतिबन्धः निरस्तीकृतः इति वार्ताः.
2: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: പ്ലാറ്റ്ഫോം നമ്പർ 2 ചെല്ലിയ വാലി സൂപ്പർ
2: ഫാസ്റ്റ് എക്സ്പ്രസ് കേ യാത്രയോ ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ
2: ഇത്തരം പബ്ലിക് പോർട്ടൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും
3: കണ്ടില്ലേ
2: അപ്പ നിക്കു ഞാൻ പേ ചെയ്യാം നോ സിഗ്നൽ ഇനി എന്ത് ചെയ്യും ഫ്രീ വൈഫൈ ഉണ്ടല്ലോ
3: ഏയ് മണ്ടത്തരം നിർത്ത്
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ
4: ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ പ്രധാന വാർത്തകൾ VBGRAMJI പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് സംസ്ഥാനത്ത് മഴ ശക്തമാകും നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക നാളെ മുതൽ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8-ന് ഓസ്ട്രേലിയയിലെത്തും തുടർന്ന് ന്യൂസിലന്റിലും സന്ദർശനം നടത്തും VBGRAMJI പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേതനത്തിൽ കാലതാമസമുണ്ടാകാതിരിക്കാൻ തനതുവിഹിതം കൃത്യസമയത്ത് നൽകണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ
5: നാളെയും മറ്റന്നാളുമായി കൊച്ചിയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും ബുധൻ വ്യാഴം ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ് പ്രതിരോധശേഷി നൂതനാശയങ്ങൾ സഹകരണം സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത് നേതൃത്വം ഭരണം സാമ്പത്തികം ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത് ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ
4: സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 10:30 മുതൽ 1 മണിവരെ ആമുഖ ക്ലാസുകൾ നടക്കും സംസ്ഥാനത്തെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പാക്കണമെന്നും കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്നും കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു കോട്ടയം കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലിന്റെ നിറം മാറുന്നത് പരിശോധിക്കാൻ കാർഷിക സർവകലാശാലയിലെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയ പർച്ചേസുകളിൽ വകുപ്പുതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മെഡിക്കൽ കോളേജുകളിലും വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നശിക്കുന്നത് സംബന്ധിച്ച പരാതികളിലാണ് അന്വേഷണമെന്ന് അദ്ദേഹം പറഞ്ഞു ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരാതി വിജിലൻസിന് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750 അധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ CITU മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസ്തംഭനത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചെന്നും മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നില്ലെന്നും നഗരസഭയിലെ സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കങ്ങൾ സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിക്കണമെന്നും ശ്രീ ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റി കൂടിയ ശേഷമാണ് പിന്തുണ പിൻവലിച്ചത്. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെയുള്ള പ്രമേയം കോൺഗ്രസ് പാസാക്കി. ഇടുക്കി മൂന്നാർ ടൌണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ വലഞ്ഞ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ. പഴയ മൂന്നാർ ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: സമാന്തരപാതയിലും തിരക്കേറിയതോടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വാഹനങ്ങൾ ടൌണിൽ തന്നെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. മാട്ടുപെട്ടി, ഇരവികുളം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികൾ എന്നിവിടങ്ങളിലുമെല്ലാം കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികൾ മണിക്കൂറുകളോളം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമുണ്ടായി. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും ഗതാഗത നിയന്ത്രണവും ഒരുമിച്ചെത്തിയതോടെയാണ് മൂന്നാറിൽ വ്യാപകമായ ഗതാഗതക്കുരുക്കുണ്ടായത്.
4: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ നോർവേയെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. 5:30 നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വയോജന ക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജന ക്ഷേമത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിൽപ്പനയും വ്യാപനവും തടയാനുള്ള ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനം ഊർജ്ജിതം. യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കണ്ടെത്തിയ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന 1454 ലിറ്റർ വാഷ് നശിപ്പിച്ചു. അതിനിടെ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. VB ജീറാംജി പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി TC സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി
3: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBG റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി SJയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ

0: കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും സന്ദർശനം നടത്തും. VBG റാംജി പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തൊഴിലാളികളുടെ വേതനം 15 ദിവസത്തിനുള്ളിൽ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് മതിയായ തുക ഉറപ്പാക്കാനാണ് പണം അനുവദിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് VBG റാംജിയിലേക്കുള്ള പരിവർത്തനം സുഗമമായിരുന്നുവെന്നും സാങ്കേതികമോ പ്രവർത്തനപരമോ ആയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം സംസ്ഥാനങ്ങളുമായി നടത്തിയ യോഗത്തിൽ വ്യക്തമാക്കി.
1: വികസിത് ഭാരത് ജി റാംജി യോജന एक साथ पूरे देश में लागू हो गई. 100 दिन नहीं, अब 125 दिन रोजगार. 5 साल में 7.5 लाख करोड़ से ज्यादा की राशि 2,86,000 पंचायतों में ठीक से लग गई तो गांव संपूर्ण विकसित हो जाएंगे. समृद्ध और विकसित गांव का निर्माण हो जाएगा.
0: ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച കേരളം, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള പുതിയ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. ഒമാൻ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക എന്നീ രാജ്യങ്ങളും ശ്രീ എസ് ജയശങ്കർ സന്ദർശിക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ ലഹരിമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം നാളെ ഗുവാഹട്ടിയിൽ ആരംഭിക്കും. മയക്കുമരുന്ന് കടത്ത്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ നേരിടുന്നതിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ഉന്നതതല യോഗം ലക്ഷ്യമിടുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗവും ഇന്ത്യയിലാണ്. വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് നാളെയും മറ്റന്നാളുമായി കൊച്ചി നഗരം വേദിയാകും. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷം നാളെ. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽവൽക്കരിക്കുന്നതായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ഡാഷ് ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നാളെ ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9ാം ദേശീയ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. ഈ മാസം 8 വരെയാണ് പരിപാടി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിരത്തിൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒപെക്സ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. ഇക്കൊല്ലത്തെ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് തുടക്കമായി. ആദ്യ സംഘത്തിന്റെ യാത്രയ്ക്ക് ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടക്കം കുറിച്ചു. ചമ്പാവത് ജില്ലയിലെ തനക്പൂരിൽ നിന്ന് യാത്രയാരംഭിച്ച സംഘത്തിൽ ഒരു ഡോക്ടറും 15 സ്ത്രീകളും ഉൾപ്പെടെ 49 തീർത്ഥാടകരാണുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരം.

0: ശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMMHSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ മുംബൈയിൽ ഒരാൾ മരിച്ചു. റായ്ഗഡ് ജില്ലയിലെ അതോഷി വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ 12 വിനോദസഞ്ചാരികളെ പോലീസ് രക്ഷപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ മുംബൈ, താനെ ഉൾപ്പെടെയുള്ള കൊങ്കൺ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ബ്രസീൽ നോർവേയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്.
1: 5 തവണ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇക്കുറിയും കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. ഗോളടിയന്ത്രം എന്നു പേരുകേട്ട എർലിംഗ് ഹാലൻഡ് ഉൾപ്പെടുന്ന നോർവെയാണ് പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന്റെ എതിരാളികൾ. നാളെ പുലർച്ചെ 1:30 മത്സരം. പുലർച്ചെ 5:30 ആതിഥേയരായ മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം നടക്കും. ഇന്ന് നടന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ കാനഡയെ എതിരില്ലാത്ത 3 തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ ഏകപക്ഷീയമായ 1 തോൽപ്പിച്ച് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിൽ ഇടം നേടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ അല്പസമയത്തിനകം ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് മത്സരം. സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച കേന്ദ്ര സർക്കാർ. 7 വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളായ INS ഉദയഗിരി, ശക്തി, കവരത്തി എന്നിവ സിംഗപ്പൂരിലെ ചാംഗി നാവിക താവളത്തിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യൻ നാവികസേനയുടെ അന്താരാഷ്ട്ര പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് 3 സന്ദർശന പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സമുദ്ര പങ്കാളിത്തത്തിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പരിപാടിയെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. വ്യാപാരം, കുടിയേറ്റം തുടങ്ങിയ നയപരമായ കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉപദേശം നൽകുന്നുവെന്ന് കാട്ടി ചില വ്യക്തികൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഈ വ്യക്തികൾക്ക് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധമില്ലെന്ന് മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയയുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള പ്രാർത്ഥനകൾ ടെഹ്റാനിൽ പുരോഗമിക്കുന്നു. ഈ മാസം 9 വിശുദ്ധ നഗരമായ മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ. തുടർന്ന് 40 രാജ്യത്ത് പൊതു ദുഃഖാചരണമായിരിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പങ്ങളെ തുടർന്ന് സഹായമെത്തിച്ച ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ച് വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി ഡോഡ്രിഗസ്. ദുരന്തത്തിൽ തകർന്ന രാജ്യം ശക്തമായി തിരിച്ചുവരുമെന്ന് ഡോഡ്രിഗസ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ വെനസ്വേല ആദരിക്കുന്നതായി പ്രസിഡന്റ് വ്യക്തമാക്കി. 3000 പേരാണ് ഭൂകമ്പത്തിൽ മരിച്ചത്. 16,000 പേർക്ക് പരിക്കേറ്റു. ആഫ്രിക്കൻ രാഷ്ട്രമായ കോംഗോയിൽ എബോള വ്യാപനം തുടരുന്നു. ഇതുവരെ 1528 പേർക്ക് എബോള സ്ഥിരീകരിച്ചു. 492 മരണവും റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിൽ നിരവധി വെല്ലുവിളികൾ നേരിടുന്നതായി അധികൃതർ അറിയിച്ചു. നിലവിൽ എബോളയ്ക്ക് അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBG റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം ജസീല കളരിക്കണ്ടി എഴുതിയ കഥ യോഗഭാഗ്യം, അവതരിപ്പിക്കുന്നത് അശ്വിനി.
1: ഇരുട്ട് കണ്ടൻ പൂച്ചയെപ്പോലെ പതിയിരിക്കാൻ തുടങ്ങിയിട്ട് രാവേറെയായെങ്കിലും നന്ദനയുടെ അരികിലെത്തിയ നിദ്രാദേവി പിണങ്ങി മാറി നിൽക്കുകയാണ്. കുഞ്ഞുനാളിൽ മുത്തശ്ശിയുടെ മാറിന്റെ ഇളം ചൂട് പറ്റിച്ചേർന്ന് പഠിച്ചെടുത്ത സരസ്വതി മന്ത്രം മുഴുവൻ പല ആവർത്തി ഉരുവിട്ടു. ചെരിഞ്ഞും മറിഞ്ഞും ഉരുണ്ടും കിടന്ന് ശയന പ്രദക്ഷിണം ചെയ്തു. സമയരഥത്തിലെ കിളികൾ മാത്രം ഇടയ്ക്കിടെ അവളെ ഒളിഞ്ഞു നോക്കി പരിഹാസച്ചിരിച്ച് കടന്നുപോയിക്കൊണ്ടിരുന്നു. പുറത്ത് ആരോടൊക്കെയോ ഉള്ള പക തീർക്കാനെന്ന പോലെ വൃശ്ചികക്കാറ്റ് വീശിയടിക്കുന്നു. ജനൽപ്പാളികൾ അതേറ്റുപിടിച്ച് പ്രകമ്പനം കൊള്ളുന്നു. വേണ്ടെന്ന് മനസ്സ് പല ആവർത്തി ഉരുവിട്ടെങ്കിലും യാന്ത്രികമായി അവൾ എഴുന്നേറ്റ് ജനാല തുറന്നു. വീശിയടിക്കുന്ന തണുത്ത കാറ്റിൽ ആടിയുലയുന്ന മരച്ചില്ലകൾക്കിടയിലൂടെ അവൾ ദൂരേക്ക് മിഴികൾ ഓടിച്ചു. കണ്ണുകൾ ഉഴറി നോക്കി. ഇല്ല, ആ ബസ് സ്റ്റോപ്പിലെ സിമെന്റ് ബെഞ്ച് ശൂന്യമായി കിടക്കുന്നത് അരണ്ട നിലാവെളിച്ചത്തിലും അവൾക്ക് കാണാമായിരുന്നു. ഉള്ളിൽ ഒരു പിടച്ചിൽ. നിരാശയിൽ പൊതിയുന്ന ഒരു നോവ് അവളെ വല്ലാതെ കാർന്നു തിന്നാൻ തുടങ്ങി. അടർന്നു വീഴുന്ന കണ്ണീർത്തുള്ളികളെ അവഗണിച്ചുകൊണ്ട് സീൽക്കാര ശബ്ദവുമായി വന്നണഞ്ഞ കാറ്റ് ജനാലകൾ കൊട്ടിയടച്ചു. തളർന്ന മനസ്സോടെ അവൾ വീണ്ടും ബെഡിലേക്ക് ചാഞ്ഞു. കണ്ണുകൾ ഇറുകെ അടച്ചു. പുലരുളി തന്റെ ദൗത്യവുമായി ഏറെ ദൂരം താണ്ടിയപ്പോഴും കിട്ടാക്കനിയായി എത്തിയ നിദ്രയുടെ മടിത്തട്ടിൽ മയങ്ങിക്കിടക്കുകയാണ് നന്ദന. തലമുടിയിലൂടെ വിരലൊടിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന അമ്മയുടെ വാത്സല്യ സ്പർശനത്തിൽ പുളകിതയായെങ്കിലും കൊച്ചുകുഞ്ഞിനെപ്പോലെ വീണ്ടും ചിണുങ്ങി ചുരുണ്ടുകിടന്നു.
2: സൂര്യൻ മൂർധാവിലെത്തിയെന്റെ കുട്ടിയെ, ഒന്നണീറ്റു വന്നേ. എന്തുറക്കായത്? ഉറങ്ങാൻ വേണ്ടി മാത്രാണോ നീ വീട്ടിലേക്ക് വരുന്നേ? അച്ഛൻ രാവിലെ മുതൽ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഇനി എനിക്ക് മുകളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ നന്ദു,
1: എന്നും പറഞ്ഞ് സുനന്ദ മുറിയിൽ നിന്നും ഇറങ്ങി. കുളിച്ച് ഈറൻ മുടിയിൽ തുളസിക്കതിർച്ചൂടി അമ്മ അടുത്തിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖവും സൗരഭ്യവുമാണ്. ഹോസ്റ്റലിൽ എന്നും അവൾക്ക് നഷ്ടമാവുന്നത് അമ്മയുടെ ഈ സുഗന്ധമാണ്. ആലസ്യത്തിൽ പൊതിഞ്ഞൊരു നീണ്ട കൂട്ടുവായുടെ അകമ്പടിയോടെ അവൾ എഴുന്നേറ്റു. നോട്ടം വീണ്ടും ജനാലയുടെ നേരെ പാറി വീണെങ്കിലും മനസ്സിനെ താഴിട്ടു പൂട്ടിക്കൊണ്ട് അവൾ താഴേക്കിറങ്ങി. പ്രഭാതത്തിലെ കലപില ശബ്ദങ്ങളുമായി അടുക്കള സജീവമാണ് എന്നതൊഴിച്ചാൽ മറ്റെല്ലാം ശാന്തം. സാറാമ്മച്ചിയും അമ്മയും കൂടി പാചക കളരിയിലാണ്. വർഷങ്ങളായി അമ്മയുടെ കൈസഹായിയാണ് സാറാമ്മച്ചി. പ്രായത്തെ വെല്ലുന്ന ആരോഗ്യവും വാതോരാതെ സംസാരവുമുള്ള ഒരു സാധുസ്ത്രീ. ആരോരുമില്ലാത്തതുകൊണ്ട് തന്നെ അച്ഛന്റെ സ്ഥലംമാറ്റത്തിനനുസരിച്ച് കൂടുമാറുമ്പോഴൊക്കെ സാറാമ്മച്ചിയും ഞങ്ങൾക്ക് കൂട്ടായി. ഏതു പ്രദേശത്തിന്റെയും ഭൂമിശാസ്ത്രം പഠിച്ചെടുക്കാൻ പുള്ളിക്കാരിക്ക് രണ്ടു ദിവസം മതിയെന്ന് പറഞ്ഞ് അച്ഛൻ എന്നും കളിയാക്കും. എങ്കിലും ഈ ദേശാടനത്തിൽ അമ്മയ്ക്ക് വലിയ തുണ തന്നെയാണ് സാറാമ്മച്ചി.
2: നന്ദനയെ കണ്ടതും, മോളെ നന്ദു, നല്ല ആവി പറക്കുന്ന പുട്ടും വറുത്തരച്ച കടലക്കറിയും പപ്പടും വേഗം വാകുഞ്ഞേ, അച്ഛനെ കൂടി വിളിച്ചോളൂ.
1: ഭാവാഭിനയത്തോടു കൂടിയുള്ള വിവരണം കേട്ടപ്പോൾ നന്ദനയ്ക്ക് ചിരി അടക്കാനായില്ല. സിറ്റൌട്ടിൽ അവധി ദിവസത്തിന്റെ ആലസ്യം കട്ടൻ കാപ്പിയോടൊപ്പം പത്രത്താളുകളിൽ അലിയിച്ചെടുക്കുന്ന രവികുമാറിന്റെ പിന്നിലൂടെ ചെന്ന് അവൾ കണ്ണട പെട്ടെന്നൂരി കൈക്കലാക്കി.
2: KSEB എഞ്ചിനീയറാണ് പോലും. എന്റെ പൊന്നച്ച, ഇത്രയും നല്ല മന്ദമാരുതനുണ്ടായിട്ടും എന്തിനാ ഈ വയസ്സൻ ഫാനിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ?
1: മോഹൻലാൽ പറയുന്നത് കേട്ടിട്ടില്ലേ, വൈദ്യുതി അമൂല്യമാണ്, പാഴാക്കി കളയരുത്. ഇതും പറഞ്ഞ് ഇടതുതോൾ പ്രത്യേക രീതിയിൽ ചിരിച്ചുകൊണ്ട് ഫാൻ ഓഫ് ചെയ്തു.
2: മതി പത്രം വായിച്ചത്, എഴുന്നേറ്റേ, നമുക്ക് പുട്ടടിക്കാം,
1: എന്നും പറഞ്ഞ് അവൾ രവിയുടെ രണ്ടു കൈകളും പിടിച്ചു വലിച്ചുകൊണ്ട് ചാരുകസേരയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. മകളുടെ കുസൃതികൾക്ക് മുന്നിൽ അനുസരണയോടെ അദ്ദേഹം പത്രം മാറ്റിവെച്ച് പുഞ്ചിരിയോടെ എഴുന്നേറ്റു. ഉച്ച കഴിഞ്ഞ് അച്ഛനും അമ്മയും പുറത്തുപോയതോടെ നന്ദന അവളുടെ ലോകത്ത് തനിച്ചായി. സാറാമ്മച്ചി വെടിപൊട്ടിയാൽ അറിയാത്ത ഉച്ച ഉറക്കത്തിലും, പുതിയ സ്ഥലത്തേക്ക് അച്ഛന് സ്ഥലംമാറ്റം കിട്ടിയിട്ട് മാസങ്ങളാവുന്നതേയുള്ളൂ. അച്ഛന്റെ ഇടയ്ക്കിടെയുള്ള കൂടുമാറ്റം പഠനത്തെ ബാധിക്കരുതെന്ന് കരുതി അവളുടെ അധ്യയനങ്ങൾ എന്നും ഹോസ്റ്റലിൽ തളച്ചിട്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ഇവിടം നന്ദന എന്നും ഒരു വിരുന്നുകാരി മാത്രമാണ്. സാറാമ്മച്ചി പറഞ്ഞുകൊടുക്കുന്ന അയൽപ്പക്ക വിശേഷങ്ങളിൽ ഒതുങ്ങും അവളുടെ നാട്ടറിവ്. പട്ടണത്തിൽ നിന്നും അല്പം മാറി 3 കോടിയോരു വഴിയുടെ ഓരത്തായിരുന്നു അവരുടെ പുതിയ വീട്. മണിക്കൂറുകളുടെ ദൈർഘ്യം ഓർമ്മിപ്പിക്കുന്ന ബസ് സർവീസുകൾ ഒഴിച്ചാൽ റോഡ് എപ്പോഴും വിജനമായിരിക്കും. വീടിന് നേരെ നോക്കിയാൽ ഒരു ബസ് സ്റ്റോപ്പ് കാണാം. അവിടെ എപ്പോഴും ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ പ്രാകൃതമായെങ്കിലും ഒരുങ്ങിയിരിക്കുന്ന ഒരു ഭ്രാന്തി പെണ്ണിനെ കഴിഞ്ഞ വരവിലും നന്ദന ശ്രദ്ധിച്ചിരുന്നു. മാറത്തടുക്കി പിടിച്ച ഒരു പാവക്കുഞ്ഞുമായി നിറഞ്ഞ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കാണാം. യുവത്വം കത്തിനിൽക്കുന്ന ശരീരവും

0: കണ്ണിൽ പൂത്തിരി കത്തിച്ച ചിരിയും ശാന്തഭാവവും ആരെയും ആകർഷിക്കുന്നതായിരുന്നു. അമ്മൂട്ടിയെന്നാണ് നാട്ടുകാർ അവളെ വിളിക്കുന്നത്. അവളുടെ പേരാണോ അത്, അതോ പാവക്കുഞ്ഞിനെ അവൾ വിളിക്കുന്ന പേരാണോ എന്നൊന്നും ആർക്കും അറിയില്ല. ഓരോ പേരോ അറിയാതെ ആരോ ഒരു നാൾ ആ ബസ് സ്റ്റോപ്പിൽ ഉപേക്ഷിച്ചതാണെന്ന് സാറാമ്മച്ചിക്ക് കിട്ടിയ അറിവ്. കഴിഞ്ഞ ദിവസം വിശപ്പ് സഹിക്കാതായപ്പോഴായിരിക്കും പാവം ഇവിടേക്ക് കയറി വന്നത്. അമ്മ വിളമ്പിക്കൊടുത്ത ഭക്ഷണം ആർത്തിയോടെ കഴിക്കുന്നത് കൗതുകത്തോടെ നോക്കിയിരുന്നപ്പോഴാണ് അവളുടെ ശരീരത്തിൽ അവിടവിടായി ചില മുറിപ്പാടുകൾ നന്ദനയുടെ കണ്ണിൽ പെട്ടത്. ഇതെന്തുപറ്റി എന്ന അവളുടെ ചോദ്യത്തിന് വേദന നിറഞ്ഞ ചിരിയായിരുന്നു മറുപടി. കയ്യിലെടുത്ത ചോറുരുള പ്ലേറ്റിലേക്കിട്ട് അവൾ അവിടെ നിന്നും ഓടിപ്പോയി. വിഷമിച്ചു നിന്ന നന്ദനയുടെ ചെവിയിൽ ശബ്ദം താഴ്ത്തി അമ്മ കേൾക്കാതെ സാറാമ്മച്ചി പങ്കുവച്ച കഥകൾ അവളുടെ ഉള്ളം പൊള്ളിച്ചു. സൂര്യൻ അസ്തമിക്കുന്നതുവരെ മാത്രമേ പാവം അമ്മൂട്ടിക്ക് ആ ബസ് സ്റ്റോപ്പ് ഒരു താവളമാകുന്നുള്ളൂ. അന്തിയിരുട്ടിയാൽ അവൾ പലരുടെയും വികാരശമനത്തിനുള്ള ഒരു ഉപകരണം മാത്രമാണ്. കൂരമ്പുകൾ പോലെ കാതുകൾ തുളച്ചെത്തിയ ഈ കഥകൾ അവളുടെ ഉള്ളിലെ സ്ത്രീത്വത്തെ മുഴുവൻ കീറി മുറിച്ചു. ഇതിനെതിരെ ആരും പ്രതികരിക്കില്ലേ എന്ന അവളുടെ ആത്മരോഷത്തിന് നിയമപാലകർ പോലും ചൂടും ചോരും കാണിക്കുന്നത് ഈ സാധുവിനോടാണെന്ന നഗ്നസത്യത്തിനു മുന്നിൽ അവൾ കൂടുതൽ ഞെട്ടി. എന്തെന്നില്ലാത്ത അനുകമ്പയാൽ അവളുടെ കണ്ണുകൾ മിഴിനീർ ചാലുകൾ തീർത്തു. ഇന്നലെ രാത്രി അവൾ അറിഞ്ഞു. പകൽ മുഴുവൻ ചിരിച്ചു നടക്കുന്ന അമ്മൂട്ടിയുടെ പ്രതിഷേധം നിറഞ്ഞ ദയനീയമായ നിലവിളിയും പിടിവലിയും അകന്നകന്നു പോകുന്ന ഒരു മനുഷ്യമൃഗത്തിന്റെ വാഹനത്തിന്റെ ശബ്ദവും ആ നിലവിളി ഏറെ നേരം അവളുടെ ഉറക്കം കെടുത്തിയിരുന്നു. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടും ബസ് സ്റ്റോപ്പിലെ സിമന്റ് ബെഞ്ച് ഒഴിഞ്ഞു കണ്ടപ്പോ നന്ദനയുടെ ഉള്ളിൽ ഉത്കണ്ഠയേറി. അവൾ പതുക്കെ ബസ് സ്റ്റോപ്പിനടുത്തേക്ക് നടന്നു. റോഡ് വിജനമായിരുന്നു. അവിടെ നിലത്ത് ഒരു മൂലയിൽ നനഞ്ഞ തുണിക്കഷ്ണം കൂട്ടിയിട്ടതുപോലെ ചടഞ്ഞിരിക്കയാണ് പാവം അമ്മൂട്ടി. പാവക്കുട്ടിയെ നെഞ്ചോട് ചേർത്ത് അനന്തതയിലേക്ക് നോക്കി ആരോടോ പരാതി പറയുകയാണ് അമ്മൂട്ടി. അമ്മൂട്ടി, നന്ദന അടുത്തു ചെന്ന് അവളുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. ഇന്നലെ നന്ദനയുടെ ചോദ്യങ്ങളൊന്നും തന്നെ അവളുടെ ബോധമണ്ഡലത്തിലില്ലായിരുന്നു മറുപടി കൊടുക്കാൻ. പിച്ചിക്കീറി പഴന്തുണി കെട്ടുപോലെ ഇരിക്കുന്ന അമ്മൂട്ടി നന്ദനയുടെ നെഞ്ചിലൊരു ഭാരമായി. അതിന്റെ ശക്തിയിൽ പുരുഷജന്മത്തോട് മുഴുവനുമുള്ള പകയും അവജ്ഞയും അവളുടെ ഉള്ളിൽ നുരഞ്ഞു പതഞ്ഞു. മിണ്ടാപ്രാണിക്ക് തുല്യമായ സ്വപ്നങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഈ സാധുവിനെ കടിച്ചുകീറിയ കാമവെറിയന്മാരെ നിങ്ങൾക്ക് മാപ്പില്ല. അധികാര കൈകൾ തന്നെ ചൂഷണം ചെയ്യുന്ന ഈ ലോകത്ത് ആരുണ്ട് ഇവൾക്ക് തുണ? വാടിത്തളർന്ന അമ്മൂട്ടിയുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കാനുള്ള ശക്തി നന്ദനയ്ക്കില്ലായിരുന്നു. ഒടുവിൽ അവളൊന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അമ്മൂട്ടിയെ പതുക്കെ എഴുന്നേൽപ്പിച്ച് കൈപിടിച്ച് വീട്ടിലേക്ക് നടന്നു. അവൾ അടുക്കളയിൽ നിന്നും ഒരു പ്ലേറ്റ് നിറയെ ചോറും കറികളും വിളമ്പി. കൂടെ പൂന്തോട്ടത്തിലേക്ക് വാങ്ങിവെച്ച കീടനാശിനിയെടുത്ത് വിറക്കുന്ന കൈകളോടെ സാമ്പാറിനൊപ്പം ചേർത്ത് ചോറിൽ നന്നായി ചേർത്ത് കുഴച്ച് ഉരുളകളാക്കി അമ്മൂട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു. അവസാനത്തെ അന്നമാണെന്നറിയാതെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ അവൾ ഓരോ ഉരുളയും രുചിയോടെ കഴിച്ചു. ഇനി ഒരു കാട്ടാളനും കടിച്ചു കീറി ആർത്തിമാറ്റാൻ ഈ അമ്മൂട്ടി വേണ്ട. വേദന തിന്ന് ഇവൾ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ്. സകല ദൈവങ്ങളോടും മാപ്പു ചോദിച്ചുകൊണ്ട് കണ്ണുനീരോടെ അവസാനത്തെ വറ്റുകൂടി നന്ദന അമ്മൂട്ടിയെ കഴിപ്പിച്ചു. ഒടുവിൽ അവളെ നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് പാവക്കുട്ടിയെയും ചേർത്തി പിടിച്ച് അമ്മൂട്ടി പടിയിറങ്ങി. ആ കാഴ്ച അവൾ ചാരിതാർത്ഥ്യത്തോടെ നോക്കി നിന്നു. നന്ദന ആ രാത്രി സുഖമായുറങ്ങി. എന്തുകൊണ്ടോ ജനാല അവൾ തുറന്നതേയില്ല. രാവിലെ അമ്മ വിളിച്ചുണർത്തിയത് പുതിയ വാർത്തയുമായിട്ടായിരുന്നു. നന്ദു, ആ അമ്മൂട്ടി റോഡരികില് മരിച്ചു കിടക്കുന്നു. ആ കുപ്പത്തൊട്ടിയിൽ നിന്നെങ്ങാനും വല്ലതും വാരിക്കഴിച്ചിട്ടാണെന്നാ ആൾക്കാർ പറയുന്നേ. പാവം, അതിൻ്റെ ഒരു യോഗം. അമ്മയുടെ ആത്മകഥം കേട്ടപ്പോൾ നന്ദന ഉള്ളിൽ വിളിച്ചു കൂവി. യോഗമല്ല അമ്മക്കിലെ, അവളുടെ ഭാഗ്യമാണ്. ആ ഭാഗ്യം അവൾക്ക് കൊടുത്തത് ഞാനാണമ്മേ. കശ്മലന്മാർ കുടഞ്ഞെറിയാത്ത ലോകത്തിലാവട്ടെ അമ്മൂട്ടിയുടെ സ്വപ്നസഞ്ചാരം. ദൈവങ്ങളെ, മാപ്പ് മാപ്പ്.
1: ജസീല കളരിക്കണ്ടി എഴുതിയ യോഗഭാഗ്യം എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ ഇനി അനീഷ് കെ പി ചേലോറ എഴുതിയ കഥ പെയ്തൊഴിയാതെ. അവതരിപ്പിക്കുന്നത് യാഗേഷ് എളയാവൂർ.
2: മഴ തിമർത്ത് പെയ്യുന്നു. നാളെ വിദ്യാലയങ്ങൾക്ക് അവധി പ്രതീക്ഷിച്ചുകൊണ്ട് കുട്ടികൾ രണ്ടുപേരും ഫോണിൽ ഗെയിം കളിക്കുന്നു. കിഴക്കുഭാഗത്തെ തുറന്നിട്ട ജനൽവാതിലിലൂടെ തണുപ്പ് അകത്തേക്ക്. പുറത്ത് നടക്കുന്നതൊന്നും വകവെക്കാതെ ഇരുവരും ബെഡിൽ ഒരേ ഇരിപ്പ്. നിസ്സഹ

ഭയതയോടെ അവൾ അടുക്കളയിൽ നിന്നും പലതും പിറുപിറുത്തുകൊണ്ടേയിരുന്നു. മുകളിൽ ഇരുണ്ട മാനം വിതുമ്പുന്നു. പൊട്ടിയ ഓടിൻ വിടവിലൂടെ മഴത്തുള്ളികൾ വരാന്തിയിൽ ഇറ്റിറ്റു വീണു. എല്ലാം ചതിച്ചത് പടിഞ്ഞാറ് വശത്തെ മൂവാണ്ടൻ മാവാണ്. ജെ സി ബി വന്നപ്പോൾ കുറേ മരങ്ങൾ മുറിച്ചു. അമ്മയുടെ സമ്മതം കിട്ടാത്തതുകൊണ്ട് ഇതുമാത്രം പറമ്പിൽ ശേഷിച്ചു. ശക്തമായ കാറ്റില്ലെങ്കിലും മാങ്ങയ്ക്ക് ഒരു ഓടെന്ന നിലയിൽ ആറെണ്ണമെങ്കിലും തകർന്നിട്ടുണ്ട്. സമയം 12 കഴിഞ്ഞു. ഉച്ച ഊണിന് ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല. അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അടുപ്പിൽ മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ട്. കൂട്ടത്തിൽ കത്തിക്കുവാൻ കരുതിയ വിറകും ഓലമടലും. സന്തുഷ്ട ജീവിതമായിരുന്നു അരവിന്ദിൻ്റേത്. ഭാര്യയും ആണും പെണ്ണുമായി 2 മക്കൾ. മൂത്തവന് 12 ഇളയവൾക്ക് 9 കളി തമാശകൾക്കിടയിലായിരുന്നു വീടെന്ന ആഗ്രഹം അവൾ മുഴിഞ്ഞത്. അന്നവൾ അംഗനവാടിയിൽ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു. ഇതിനിടയിൽ പരിചിതയായ കൗൺസിലറുടെ മുന്നിൽ ആഗ്രഹം പ്രകടമാക്കിയതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയിൽ ഇടം പറ്റി. സ്വപ്നസൗധത്തിൻ്റെ പ്ലാൻ നോക്കിക്കൊണ്ട് രാജീവൻ മേസ്ത്രി ഒരിക്കൽ പറഞ്ഞതായിരുന്നു 14 ലക്ഷമെങ്കിലും വേണ്ടിവരുമെന്ന്. പൊടുന്നനെയാണെങ്കിലും ഉരുത്തിരിഞ്ഞ ആഗ്രഹം എങ്ങനെ സാധിച്ചെടുക്കുമെന്ന ആകുലത അരവിന്ദിനെ വല്ലാതെ വിഷമിപ്പിച്ചു. പഴയ ഒരു സിനിമാ ഗാനത്തിൻ്റെ വരികൾ പോലെയായിരുന്നു അയാളുടെ ജീവിതം. നയാ പൈസയില്ല, കയ്യിൽ നയാ പൈസയില്ല. മാസങ്ങൾ അധികമൊന്നും നീങ്ങിയില്ല. കേശവൻ മേസ്ത്രിയുടെ മേൽനോട്ടത്തിൽ കുറ്റിയിട്ട് അടിത്തറയുടെ പണികൾ ആരംഭിച്ചു. സ്വരൂപിച്ച തുകക്ക് പുറമെ സഹകരണ ബാങ്കിലെ ലോണും കൂട്ടിച്ചേർത്തു. പോരാത്തതിന് സുഹൃത്തുക്കളുടെ സാമ്പത്തിക സഹായങ്ങളും. 650 സ്ക്വയർ മീറ്ററിൽ നിർമ്മിച്ച വീട് പുരോഗമിക്കുന്തോറും എല്ലാവരിലും കൗതുകവും അസൂയയും കുന്നുകൂടി. അടുക്കള വരാന്ത കൂടി വാർക്കാമായിരുന്നു. മെറ്റൽ റൂഫിൽ പാകിയ ഓട് നോക്കി അവൾ പറഞ്ഞു, ഇതിന് പണം തികയാത്തത് കൊണ്ടാണ് ഓട് മേഞ്ഞതെന്ന കാര്യം അല്പസമയത്തേക്ക് അവൾ മറന്നതായി അരവിന്ദ് മനസ്സിലാക്കി. എന്തായാലും 8 ലക്ഷം കടമാണെന്ന കാര്യം ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥ. ശക്തമായ കാറ്റ് വീണ്ടും ആഞ്ഞു വീശുകയാണ്. ഇനിയും മാങ്ങ വീഴുമോ എന്ന ആശങ്ക ബാക്കി വെച്ച് അവൾ അവിടെ നിന്നും അല്പം മാറി നിന്നു. മഴക്കാറ് കിഴക്കൻ ഭാഗത്തേക്ക്. മഴയ്ക്കും അല്പം ശമനം വന്നു. വിശന്ന വയറുമായി മക്കൾ 2 പേരും അടുക്കളയിലേക്ക്. കുക്കറിൽ നിന്നും വിശിൽ 2 പ്രാവശ്യമേ മുഴങ്ങിയിട്ടുള്ളൂ. ഇനി ഒന്നുകൂടി വേണം പാത്രം താഴെ വയ്ക്കുവാൻ. പാഴ്ത്തുണികൾ കൂട്ടിച്ചേർത്ത് അവൾ ചോറുപാത്രത്തിൻ്റെ അരികിലേക്ക്. ആവി പോവാത ചോറ് മൂവരുടെയും മുന്നിൽ വിളമ്പുമ്പോൾ അവൾ ചോർച്ചയെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അരവിന്ദ് തല തെല്ലുയർത്തി. അവൾ കരുതി വഴക്കു പറയാനാണെന്ന്. അതാണ് പ്രകൃതം. ഒരു കാര്യം ഒന്നിൽ കൂടുതൽ പറയുന്നത് അരവിന്ദനെ പലപ്പോഴും ചൊടിപ്പിച്ചിട്ടുണ്ട്. കൈ കഴുകാൻ നേരമാണ് കോളിംഗ് ബെൽ ശബ്ദം കേട്ടത്. മകൾ ഓടിപ്പോയി നോക്കി. പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അച്ഛാ, 2 ആളുകൾ വന്നിട്ടുണ്ട്. മുറ്റത്ത് ഫയലുമായി നിന്നതിൽ നിന്നും ഒരാൾ ചോദിച്ചു, അരവിന്ദില്ലേ? വന്നവരുടെ ഉദ്ദേശം അറിയാതെ അവൾ പറഞ്ഞു, കൈ കഴുകുന്നുണ്ട്, ഇപ്പോൾ വരും. 4 മാസത്തെ കുടിശ്ശികയുണ്ട്. ഈ വർഷം 1 തുകയും അടച്ചില്ല. 10 മാർച്ച് ആകുമ്പോഴേക്കും കുടിശ്ശികയും പലിശയും അടക്കണം. വന്നവരിൽ 2-ാമൻ്റെ വക. കളി തമാശകളെല്ലാം ഇടിമിന്നൽ പോലെ നീങ്ങി. ബാങ്കിൽ നിന്നും വന്നവർ അവരുടെ ജോലി മുഴുവിപ്പിച്ച് റോഡിലേക്ക്. മാസം 6,500 രൂപ കൃത്യസമയത്തടച്ചെങ്കിൽ അവർ വരില്ലായിരുന്നു. പതിഞ്ഞ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു, എന്തു ചെയ്യാനാ? 2 ദിവസം ജോലി ചെയ്താൽ 1 മാസം ലീവല്ലേ? അവളുടെ വക. ഇടവിട്ടു വരുന്ന അസുഖം മാറാതെ കൃത്യമായി ജോലി ചെയ്യുവാൻ സാധിക്കുമോ? ഇതിനൊക്കെ ഒരറുതി വരും. എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ടല്ലോ. പാതി തിന്ന ചോറുപ

0: പാത്രം നോക്കി അവൾ ചോദിച്ചു, എന്തേ മുഴുവൻ തിന്നാതെ? ഉള്ളിലുള്ള വിഷമമൊതുക്കി അരവിന്ദ് അവളെ നോക്കി ചെറു പൊഞ്ചിരി തൂക്കി. അയലിൽ തൂക്കിയിട്ട ഷർട്ടും ഇട്ടുകൊണ്ട് അയാൾ പറഞ്ഞു, മഴ തീർന്നിട്ട് വെളിയിലേക്ക് പോകാൻ കഴിയില്ല. കയ്യിൽ കരുതിയ സഞ്ചിയുമായി അയാൾ കടയെ ലക്ഷ്യമാക്കി നടന്നു. അവളുടെ ശ്രദ്ധ വീണ്ടും കനത്ത് ഇരമ്പിയാർത്തു പെയ്യുന്ന മഴയിലേക്ക്. പിന്നീട് ആത്മകഥം എന്നോണം പറഞ്ഞു, ഈ മഴയ്ക്ക് ഇനിയെങ്കിലും കുറവുണ്ടാവുമോ?
1: അനീഷ് കെ പി ചേലോറ എഴുതിയ പെയ്തൊഴിയാതെ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് യാഗേഷ് എളയാവൂർ. സർഗജാലകത്തിൽ വീണ്ടുമൊരു കഥയാണ്. ഗിരിജൻ ആചാരി തോന്നല്ലൂർ എഴുതിയ കഥ മാതൃദേവോ ഭവ. അവതരിപ്പിക്കുന്നത് ഇന്ദിരാ പിള്ള വള്ളിക്കുന്നം.
2: ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവന്റെ വേദന അത് അവന്റെ മാത്രം ദുഃഖമാണ്. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയപ്പോൾ താങ്ങും തണലും അമ്മയായിരുന്നു. കഷ്ടപ്പാടിന്റെയും ദുരിതങ്ങളുടെയും കാണാക്കയങ്ങളിൽ സഹതാപത്തിന്റെ മുഖം മൂടി ചാർത്തി വീട്ടിലെത്തിയവരുടെ സ്നേഹത്തിൽ അറിയാതെ മതിമറന്നുപോയി. പക്ഷേ അവരുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു, യൗവനം വിട്ടുമാറാത്ത അമ്മയുടെ മീനി മാത്രം. പക്ഷേ അമ്മ ഒരിക്കലും ആ വഴിയെ പോകാൻ ചിന്തിച്ചിരുന്നില്ല. ഒരിക്കൽ കൂട്ടുകാരോടൊപ്പം കളിച്ച് വൈകി വീട്ടിലെത്തുമ്പോൾ അമ്മ ഇറത്തി നിൽക്കുന്നു, ആകെ പ്രാകൃതമായ രൂപത്തിൽ. കയ്യിൽ ചോര, ശരീരമാകെ വിറപ്പൂണ്ട് നിൽക്കുന്നു. അമ്മേ, അമ്മേ, എന്തു പറ്റി അമ്മേ? കയ്യിൽ ചോര, എന്താ പറ്റിയത്? തൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അമ്മ വീടിൻ്റെ തെക്കേ മുറിയിലേക്ക് കൈ ചൂണ്ടി. ഓടിച്ചെന്ന് നോക്കി, അവിടെ രക്തത്തിൽ കുളിച്ച ഒരാൾ കിടക്കുന്നു, അച്ഛൻ്റെ കൂട്ടുകാരൻ രമേശൻ ചേട്ടൻ. പല പ്രാവശ്യം വെട്ടേറ്റിട്ടുണ്ട്. വിറയ്ക്കുന്ന കാലടികളോടെ അടുത്തു ചെന്ന് നോക്കി, ആൾ മരിച്ചിരിക്കുന്നു. ഒരു 12 വയസ്സുകാരനെങ്കിലും എല്ലാം താൻ ഊഹിച്ചെടുക്കുകയായിരുന്നു. ഇവനൊക്കെ അച്ഛൻ്റെ പേരിൽ തനിക്ക് കൊണ്ടുവന്നു തന്നിരുന്ന പലഹാരപ്പൊതിയും കപടവാത്സല്യവും എന്തിനായിരുന്നുവെന്ന് അവൻ്റെ മനസ്സിൽ മിന്നലാട്ടം നടത്തി. അയാളുടെ അരികിൽ ഒരു വാക്കത്തിയും കിടപ്പുണ്ടായിരുന്നു, അയാളുടെ ജീവൻ അപഹരിച്ച ആയുധം. മെല്ലെ ആ ആയുധം കയ്യിലെടുത്തു, അമ്മയുടെ അരികിലെത്തി. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ പൊന്നു മോനെ, അമ്മയ്ക്ക് അത് ചെയ്യേണ്ടി വന്നടാ. ഞാൻ അയാളെ കൊന്നു. എന്നെ ബാക്കി പറയുവാൻ അവൻ അമ്മയെ സമ്മതിച്ചില്ല. അമ്മയുടെ വായു പൊത്തി. വേണ്ട അമ്മ, ഇനി ഒന്നും പറയണ്ട, അമ്മ വിഷമിക്കേണ്ട. അയാൾക്ക് അർഹതപ്പെട്ട ശിക്ഷയാണ് കൊടുത്തത്. അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. അമ്മ പോയി കുളിക്കൂ, ആ ചോരക്കറകളെല്ലാം പോകട്ടെ. അമ്മ ഒന്നും ചെയ്തിട്ടില്ല, ഞാനാണ് കൊന്നത് ഇവനെ. എൻ്റെ അമ്മയെ കയറി പിടിക്കുവാൻ വന്ന ഇവനെ ഞാനാണ് കൊന്നത്. മോനെ വേണ്ട, അമ്മ പോലീസിൽ പറഞ്ഞോളാം, ശിക്ഷയേറ്റോളാം. നിനക്ക് ഇനി ഒരുപാട് ജീവിതമുണ്ട്. എൻ്റമ്മേ, ഇതിലും കൂടുതൽ പീഡനം അവിടെ എൻ്റെ അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വരും. ഞാൻ ചെറുപ്പമാണ്, എന്നെ ദുർഗുണ പാഠശാലയിലൊക്കെ അവർ വിടും. എൻ്റെ അവസ്ഥ മനസ്സിലാക്കി ശിക്ഷയും കാര്യമായി ഉണ്ടാവില്ല. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്കത് ചെയ്യണം. പോയി കുളിക്ക്, വസ്ത്രമെല്ലാം മാറ്റി ധരിക്ക്. ഈ പാതകത്തിൽ അമ്മയ്ക്ക് യാതൊരു പങ്കുമില്ല. ഞാനാ ഇത് ചെയ്തത്, മനസ്സിലായോ? അവൻ്റെ വാക്കുകളുടെ മൂർച്ചയിൽ അവിടെ നിന്ന് മാറി കുളിക്കാൻ പോയി. അപ്പോഴും അവരുടെ ഉള്ളിലെ ആധി മാറിയിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മകൻ്റെ ഉച്ചത്തിലുള്ള അലർച്ച അവർ കേട്ടു. ഞാൻ കൊന്നു, അയാളെ ഞാൻ കൊന്നു. അവർ ഉമ്മറത്തേക്ക് വരുമ്പോൾ മകൻ മുറ്റത്ത് നിന്ന് അട്ടഹസിക്കുകയാണ്, ഞാൻ അവനെ കൊന്നു, അവനെ കൊന്നു. അവൻ്റെ അശബ്ദം കേട്ട് അടുത്തുള്ള വീട്ടുകാരെല്ലാം ഓടി വരുന്നുണ്ട്. വന്നവരെയെല്ലാം അവൻ ആ മുറി ചൂണ്ടിക്കാണിച്ചു. അവിടെ കണ്ട കാഴ്ചയിൽ അവർ അമ്പരുന്നു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പാവം പയ്യൻ വിഷ്ണു. അച്ഛൻ നഷ്ടപ്പെട്ടിട്ടും അല്ലലറിയാതെ അമ്മ ശാന്തി അവനെ വളർത്തി. പഠിത്തത്തിലും മിടുക്കൻ, ഒന്നും പറയാതെ ശാന്തി ഇറയത്തിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ആശ്വാസവാക്കുകളുമായി അടുത്തുള്ള ഏതാനും സ്ത്രീകളും. ആരോ പോലീസിൽ വിവരം അറിയിച്ചു. വൈകാതെ പോലീസ് വാഹനം ആ വീടിൻ്റെ മുന്നിലെത്തി. കയ്യിൽ വാക്കത്തിയുമായി നിൽക്കുന്ന വിഷ്ണുവിനെ അവർ കണ്ടു. പോലീസുകാർ അവൻ്റെ അടുത്തേക്ക് ചെന്നു, അവനോട് സംസാരിച്ചു. യാതൊരു ഭാവഭേദവുമില്ലാതെ അവൻ തന്നെ കള്ളക്കഥ അവരോടും പറഞ്ഞു. പോലീസ് മൃതദേഹം മാറ്റാനും മറ്റു നടപടികളും പൂർത്തിയാക്കി അവനെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി. സർവ്വനിയന്ത്രണങ്ങളും വിട്ട ശാന്തി ഓടി വന്നു. മോനെ നീ പോകണ്ട, അമ്മ പോയിക്കോളാം. അവൾ പോലീസുകാരുടെ അടുത്ത് കൈകൂപ്പി പറഞ്ഞു.

0: സർ, ഞാനാണിത് ചെയ്തത്. എന്റെ മോനെ വിടണം, അവൻ പാവമാ. ഒരു പോലീസുകാരൻ ദേഷ്യപ്പെട്ടു. മതി മതി, നിങ്ങൾ വേറെ പണി നോക്ക്. എല്ലാ അമ്മമാരും ഇങ്ങനെയാ, മക്കളെ ലാളിച്ച് വഷളാക്കും, എന്നിട്ട് ഇതുപോലെ ഇവനെ പോലെ കുരുത്തൊക്കെ ഉടുപ്പിക്കുമ്പോൾ ന്യായം പറയാൻ വരും. പോ പോ. അവനെയും വഹിച്ചുകൊണ്ട് ആ വണ്ടി ചീറിപ്പാഞ്ഞു പോയി. വർഷങ്ങൾ കടന്നുപോയത് എത്ര വേഗമാണ്! വിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനിപ്പോൾ ഇരിക്കുന്നത് അമ്മ അടക്കം ചെയ്ത മണ്ണിൻ്റെ അരികിലാണ്. തന്നെ പോലീസ് കൊണ്ടുപോയതിനു ശേഷം അമ്മയുടെ മാനസിക നില മാറിയതും പെട്ടെന്നായിരുന്നു. എല്ലാവരോടും പറയുമായിരുന്നു, എനിക്ക് വേണ്ടിയാ എൻ്റെ മോൻ ജയിലിൽ പോയത്, ഞാനും അയാളെ കൊന്നത്, പാവം എൻ്റെ കുട്ടി. അമ്മയുടെ വാക്കുകളെല്ലാം ഒരു ഭ്രാന്തിയുടെ വാക്കുകളായി എല്ലാവരും കണ്ടു. ഒടുവിൽ ഒരു നാൾ എല്ലാം ഉപേക്ഷിച്ച് അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. മൃതദേഹം കാണിക്കുവാൻ തന്നെ കൊണ്ടുവന്നു. ആ മുഖത്ത് അന്ത്യചുംബനം നൽകി. പിന്നെ യാന്ത്രികമായി സംസ്കാര ചടങ്ങുകളിൽ കർമ്മി പറഞ്ഞു തന്ന കാര്യങ്ങൾ ചെയ്തു. പിന്നെ തെക്കേ തൊടിയിലെ ചിതയിലേക്ക്, ആ ചിതയിൽ അഗ്നി പകർന്നിട്ട് നേരെ പോലീസ് വണ്ടിയിലേക്ക്. ഇപ്പോൾ ശിക്ഷയുടെ കാലാവധി തീർന്ന് ദാ താനിവിടെ തികച്ചും ഒറ്റപ്പെട്ടവൻ. അവൻ മെല്ലെ എഴുന്നേറ്റു. അമ്മയുടെ ദേഹം എരിഞ്ഞടങ്ങിയ ആ മണ്ണിൽ തൊട്ട് നമസ്കരിച്ചു. അമ്മേ, ഈ മകൻ പോകുന്നു. ജീവിതത്തിന് പുതിയൊരു ലക്ഷ്യം തേടി. അച്ഛൻ്റെയും അമ്മയുടെ ആത്മാവ് കൂടെ ഉണ്ടാവണം. എവിടെ നിന്നോ ഒരു ഇളം കാറ്റ് വന്ന് അവനെ മെല്ലെ തഴുകി കടന്നുപോയി. അരൂപിയായ അച്ഛൻ്റെയും അമ്മയുടെയും സാമീപ്യവുമായി അത് അവന് വലയം ചെയ്തുകൊണ്ടേയിരുന്നു. അവൻ മെല്ലെ മുന്നോട്ട് നടന്നു, ജീവിതത്തിന്റെ പുതിയ പച്ചപ്പുകൾ തേടിയുള്ള യാത്ര.
1: ഗിരിജനാചാരി തോന്നല്ലൂർ എഴുതിയ മാതൃദേവോ ഭവ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ഇന്ദിര പിള്ള വള്ളിക്കുന്നം. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.
2: സർഗജാലകം.
3: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM. നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.

യുദ്ധാനന്തര ഹസ്തിനാപുരയുടെ അകത്തളങ്ങളിൽ പരാജിത പക്ഷത്തിൻ്റെ പരിദേവനങ്ങൾ, മഹാഭാരത കഥയിലെ പ്രതിനായക സ്ഥാനത്തിരിക്കുന്ന ദുര്യോധനന്റെ ഭാര്യ ഭാനുമതിയുടെ തുറന്ന പറച്ചിലുകൾ, ഒപ്പം പ്രഥമ കൗന്ദയൻ എന്ന സ്ഥാനത്തോടൊപ്പം ഭാരതസിംഹാസനവും മരണാനന്തര ബഹുമതിയായി ലഭിച്ച അംഗരാജ കർണന്റെ ഭാര്യ വൃഷാലിയുടെ വിചാരങ്ങൾ, 100 മക്കളിൽ ഒരാൾ പോലും അവശേഷിക്കാതെ യുദ്ധമുഖത്ത് നെഞ്ചു തകർന്നും തുടയില്ല തകർന്നും വീണുമരിച്ച ധീരയോദ്ധാക്കളുടെ കൗരവമാതാവ് ഗാന്ധാരി ദേവി, അധികാര തർക്കത്തിന്റെ അടക്കം പറച്ചിലുകൾ ഒടുവിൽ പൊട്ടിത്തെറികളാവുകയാണ്. ദുരന്തങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഇരുൾവനങ്ങളിലൂടെ കനൽപാതകൾ താണ്ടുന്ന വിധവകളുടെ വിരഹവില്ലാപ്പം. റേഡിയോ മലബാറിന്റെ അവതാരകരുടെ അഭിനയത്തികവിന് ഒരവസരം കൂടി. ഭാനുമതി. കഥാപാത്രങ്ങളും ശബ്ദം

ഗാന്ധാരി, ചന്ദ്രലേഖ മല്ലശ്ശേരി, ഭാനുമതി, അശ്വിനി കവണശ്ശേരി, വൃഷാലി, സൂര്യ ഇടവന. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി.

വേണ്ട, ആരും വേണ്ട, പോയിക്കോളൂ. പരിചാരകരോ പാചകക്കാരോ കാവൽക്കാരോ ആരും തന്നെ വേണ്ട. പിന്നൊരു കാര്യം, സന്ദർശകരുമരുത്. ദീപങ്ങളെല്ലാം അണിച്ചേക്ക്. വാതിൽപ്പടിയിലെ ദീപനാളത്തിലേക്ക് ഇനി എണ്ണ പകരേണ്ടതില്ല. അത് സ്വയം കത്തിത്തീരട്ടെ. അകത്തും അതുപോലെയാണല്ലോ, മുഴുവനായും കത്തിത്തീർന്ന ജന്മം. എന്തൊരു വെളിച്ചമായിരുന്നു ആ ദീപശിഖയ്ക്ക്! ആരൊക്കെ എണ്ണ പകർന്നു! പ്രോജ്വലിച്ചു കൊണ്ടിരുന്ന ആ അഗ്നിജ്വാലകൾ അന്തഃപുരത്തിനപ്പുറവും അന്ധകാരം അകറ്റിയിരുന്നു. അന്തഃപുരത്തിനപ്പുറം ഹസ്തിനാപുരമാകെ കുലവധുവായി, ധർമ്മപത്നിയായി, യുവറാണിയായി, പിന്നെ പിന്നെ എന്തൊക്കെയോ ആയിരുന്നല്ലോ ഈ ഭാനുമതി. സുയോധന പത്നി ഭാനുമതി. സുയോധനൻ അങ്ങനെ അധികമാരും വിളിച്ചു കേട്ടിട്ടില്ല. ഏവർക്കും ദുര്യോധനൻ തന്നെ.

0: ആരാണത്? പരിചാരികമാർ പോയില്ലേ? ഓ, അത്താഴത്തിനായിരിക്കും.
1: ഒന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ? ആരും ഇനി ഇങ്ങോട്ട് വരികയും വേണ്ട. സ്വസ്ഥത തരില്ലേ നിങ്ങൾ? ഇനി ആരും വരാതിരിക്കാൻ കാവൽക്കാരെയും നിർത്തണോ ഞാൻ?
0: അല്ലെങ്കിലും ഭാനുമതിക്ക് കാവൽ നിൽക്കാൻ ഇനി ആരാ? പരിചാരകരെ പോലും പിൻവലിച്ച് കാണും.
1: ഇത് വലിയ കഷ്ടമായല്ലോ.
2: ഭാനുമതി, നീ വൃഷാലിയാണ്.
0: ഓ, നീയാണോ?
2: ഭാനുമതി ഈ ഇരുട്ടിൽ തനിച്ച്.
0: ഭാനുമതി ഇരുട്ടിലായില്ലേ? തനിച്ചുമായില്ലേ വൃഷാലി?
2: ഭാനുമതി,
0: നീയിപ്പോ എന്തിനാ വന്നത്? ഓ, നീയെന്ന് ഇനി വിളിക്കാമോ?
2: അതെന്താ, ഇന്നലെ വരെ അങ്ങനെയല്ലേ വിളിച്ചത്?
0: ഇന്നലെ വരെ പോലെയല്ലോ ഇനി അങ്ങോട്ട്.
2: പിന്നെ
0: മഹാറാണിയാകുമെന്ന് കേട്ടു. കുന്തിദേവിയുടെ മൂത്ത മകൻ കർണന്റെ പത്നിയല്ലേ? മകൻ മരിച്ചെങ്കിലും മകന്റെ ഭാര്യയുണ്ടല്ലോ.
2: ഭാനുമതി,
1: അറിഞ്ഞിരുന്നെങ്കിൽ അധികാരത്തിലിരുത്തി ആശ്രിതരായി കഴിയുമായിരുന്നു എന്നല്ലേ പാണ്ഡവരഞ്ചുപേരും കരഞ്ഞു പറഞ്ഞത്? പരിചരിക്കാൻ അവർക്ക് അവസരം നൽകു. ജ്യേഷ്ഠനല്ലേ പോയുള്ളൂ? ജ്യേഷ്ഠപത്നി വൃഷാലി ജീവിച്ചിരിപ്പുണ്ടല്ലോ. ജ്യേഷ്ഠന് കിട്ടേണ്ട ആദരവ് കൂടി വാങ്ങ്.
2: ഭാനുമതി, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
1: ചരിത്രം.

0: വളരെ പഴയതൊന്നുമല്ല ഇളയമ്മ കുന്തിദേവിയുടെ ചരിത്രം. പാണ്ഡുമഹാരാജാവിന്റെ മരണശേഷം കുന്തിദേവി മഹാറാണിയായ പോലെ വൃഷാലിക്കും ആവാം.
1: ഒരിക്കലും ആവില്ല.

0: അധികമാർക്കും കിട്ടാതെ അധികാരം.
1: അധികാരം എന്റെ ഭർത്താവിന് നിഷേധിച്ച അധികാരം എനിക്ക് വേണ്ട ഭാനുമതി.
2: വൃഷാലി,
1: അങ്ങിനിയും വൃഷാലിയെ മനസ്സിലാക്കിയില്ല അല്ലേ?
0: അധികാരങ്ങളും സ്ഥാനമാനങ്ങളും അപ്രതീക്ഷിതമായി കൈവരുമ്പോ ആരുടെ മനസ്സും മാറും?
1: മാറിയേക്കാം, പക്ഷേ വൃഷാലിയെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. അങ്ങ് സംശയിച്ചത് സത്യമാണ്. കുന്തിദേവി വന്നിരുന്നു. ജ്യേഷ്ഠപത്നി സ്ഥാനവും മഹാറാണി പദവിയും വാഗ്ദാനമായി തന്നതും സത്യം. പക്ഷേ അത് പ്രഥമപുത്രനോട് ചെയ്ത മഹാ അപരാധത്തിനുള്ള പ്രായശ്ചിത്തമായിട്ടായിരുന്നില്ല.
0: പിന്നെ
1: മഹാറാണി പദത്തിന് മത്സരിക്കുന്ന ദ്രൗപദിക്കും ബലന്തരയ്ക്കുമിടയിൽ ഒരു സമവായ സ്ഥാനം.
0: വൃഷാലി,
1: ജ്യേഷ്ഠനെ കൊന്ന് നേടിയ അധികാരം വേണ്ടെന്ന് യുധിഷ്ഠിരൻ, നൂറ്റവരെയെല്ലാം കൊന്ന് യുദ്ധം ജയിച്ച ഭീമന് രാജപദവി നൽകി വനവാസത്തിനൊരുങ്ങി യുധിഷ്ഠിരൻ. അധികാരമൊഴിഞ്ഞതിലല്ല, ഭീമൻ രാജാവായാൽ ബലന്ധര മഹാറാണിയാകുമെന്ന വ്യാകുലതയാണ് പാഞ്ചാലിക്ക്. കുടുംബത്തിൽ പുത്രഭാര്യമാരുടെ തർക്കം തീർക്കാൻ ഒരു ക്ഷണം. ഏതിന്റെ പേരിലാണെങ്കിലും വച്ചു നീട്ടിയ പദവികളിലേക്കില്ല വൃഷാലി.
0: വൃഷാലി,
1: അങ്ങയുടെ ഭർത്താവിന്റെ ദാനമാണ് കർണന്റെ ജീവിതം. അഭിമാനം മറക്കരുത് അതൊരിക്കലും. അദ്ദേഹം എന്നും പറയുമായിരുന്നു, ഭാനുമതി, ഭർത്താവിനെ അനുസരിക്കുന്നവൾ തന്നെയാ ഈ വൃഷാലി, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും.

0: ഭാവി തലമുറയ്ക്ക് ഭാരതവർഷം പകർന്നു നൽകിയ മാതൃകാ വനിതാരത്നങ്ങൾ, ത്യാഗത്തിന്റെ, കഥനത്തിന്റെ, നഷ്ടങ്ങളുടെ പ്രതീകങ്ങളായി സ്ത്രീരത്നങ്ങൾ അനവധിയാ. പക്ഷേ കുന്തിദേവിക്ക് എന്ത് പ്രതീകമാണ് കൽപ്പിക്കുക? പെറ്റിട്ട കുഞ്ഞിനെ പേടകത്തിലാക്കി നദിയിലൊഴുക്കിവിട്ട ഒരു സ്ത്രീയെ എന്ത് വിശേഷണം നൽകി ഭാവി ഭാരതത്തിന് മാതൃകയാക്കാൻ സമർപ്പിക്കണം?
1: ഭാനുമതി,
0: നിന്റെ ഭർത്താവിനോട് ചെയ്ത ക്രൂരതയൊന്നും ദുര്യോധനൻ അവരുടെ മക്കളോട് ചെയ്തിട്ടില്ല. വൃഷാലി,
2: ചമ്പാപുരിയിൽ നിന്ന് ഹസ്തിനാപുരിയിലേക്ക് വന്നതു മുതൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് അപമാനങ്ങൾ മാത്രമായിരുന്നു. രാജകുമാരന്മാർക്കൊപ്പം അഭ്യസനം പാടില്ലെന്ന് പറഞ്ഞ് ഗുരു ദ്രോണർ.
0: എന്നിട്ടെന്താ, ഗുരുവിന്റെ അരുമ ശിഷ്യനേക്കാൾ കേമനായി പകരം വീട്ടിയില്ലേ കർണൻ?
2: പഠിച്ച വിദ്യകൾ ഓരോന്നും അജേയതയുടെ അനിഷേധ്യത ഉറപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന് അകം നിറഞ്ഞ് സന്തോഷിക്കാനായില്ല. അപമാനപ്പെടുത്താൻ അഭ്യാസ കാഴ്ചയിലെ മത്സരവേദിയിൽ മറ്റൊരു ഗുരു, കൃപാചാര്യർ. കുലം ചോദിച്ച് തിരിച്ചയച്ചു തേരാളിയുടെ മകൻ, കുതിരലായത്തിൽ കിടക്കേണ്ടവൻ. പുരുഷാരത്തിന്റെ പരിഹാസച്ചിരിയിൽ നെഞ്ച് തകർന്ന് തലകുനിച്ചിറങ്ങേണ്ടി വന്നത് അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിരുന്നില്ല.
0: പുരുഷാരത്തിന്റെ പരിഹാസച്ചിരികളെ അംഗരാജനുള്ള വാഴ്ത്തുപാട്ടായി മാറാനും അധികം സമയം വേണ്ടി വന്നില്ല.
2: സത്യം, മരണത്തേക്കാൾ ഭയാനകമായ അപമാനക്കയത്തിൽ നിന്നാണ് ഭാനുമതി അങ്ങയുടെ പതി യുവരാജ സുയോധനൻ രക്ഷിച്ചത്. അതും അദ്ദേഹം ഒരിക്കലും മറന്നിരുന്നില്ല.
0: ഉപകാരസ്മരണ ഉചിതം തന്നെ. പക്ഷേ ആ ഉപകാരസ്മരണയാണ് വൃഷാലി നിന്റെ പ്രിയപ്പെട്ട കർണന്റെ ജീവനെടുത്തതും.
2: ഭാനുമതി,
0: യുദ്ധവൃത്താന്തങ്ങൾ അറിയുന്ന പരിചാരകർ പറഞ്ഞറിഞ്ഞതാണ്.
2: എന്ത്?
0: ആചാര്യ ദ്രോണർ തുടങ്ങിയ രാത്രിയുദ്ധം, പാണ്ഡവപക്ഷത്തെ ഭീമസേനന്റെ ഹിഡുംബി പുത്രൻ ഘടോത്കചൻ കുരുസൈന്യത്തെ മുച്ചോടും മുടിച്ച് മുന്നേറുമ്പോ കർണനോട് പലരും പറഞ്ഞു ഘടോത്കചനെ കൊല്ലാൻ.

0: ആരു പറഞ്ഞിട്ടും നിർബന്ധിച്ചിട്ടും ഘടോത്കജനെ കൊല്ലാതെ വിട്ടു കർണൻ. ഒടുവിൽ സുയോധനന്റെ ആജ്ഞ അനുസരിച്ച് ആ കാട്ടാളനുമേൽ വൈജയന്തി പ്രയോഗിച്ചു.
1: ഘടോത്കജൻ മരിച്ചപ്പോൾ ദുഃഖിക്കാൻ രണ്ടുപേർ മാത്രം. ഒന്ന് ഭീമസേനൻ, അത് സ്വാഭാവികം, മകനല്ലേ. പക്ഷെ രണ്ടാമത് കർണനായിരുന്നു. കൗരവപ്പടയാകെ ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിന് കാരണക്കാരനായ കർണൻ വേദനിച്ചു.
0: ആ ജന്മശത്രുവായ അർജുനനെ വധിക്കാനായി മാറ്റിവെച്ച ദിവ്യാസ്ത്രമായിരുന്നു ഘടോത്കജനുമേൽ പ്രയോഗിച്ചതെന്ന് സുയോധനൻ പിന്നീട് അറിഞ്ഞത് കർണൻ പറഞ്ഞതോ ഇല്ല. ആജ്ഞ അനുസരിക്കുമ്പോൾ സംഭവിക്കുന്നത് അർജുനന്റെ അതിജീവനവും തന്റെ സുനിശ്ചിത നാശവുമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ കർണൻ എന്റെ ഭർത്താവിന് വേണ്ടി.
2: ഭാനുമതി,
3: ഒരംഗരാജ്യവും പകരമാവില്ല വൃഷാലി. ആ ത്യാഗത്തിന് മുന്നിൽ ഒരു സിംഹാസനവും സമാശ്വാസമാവില്ല. എനിക്കറിയാമത്.

0: ഗഡോൽഗജന്റെ മരണത്തിൽ കൗരവപ്പടിയെപ്പോലെ പാണ്ഡവരും സന്തോഷിച്ചെന്ന് കേട്ടു.
1: അതും ശരിയാണ്. ഗഡോൽഗജൻ അർജുനന്റെ ബലിമൃഗമാണെന്ന് ഉദ്ബോധിപ്പിച്ചു കേശവൻ.
0: അങ്ങും കേശവന്റെ ആരാധികയായിരുന്നല്ലോ.
1: തീർച്ചയായും. വസുദേവ കൃഷ്ണനെ കാണാനും കൈകൂപ്പാനും ആഗ്രഹിച്ചിരുന്നു. സന്ധി സംഭാഷണത്തിനെത്തുമ്പോ സദ്യ ഒരുക്കി കാത്തിരുന്നു. സദ്യ കഴിക്കാനെത്തിയില്ല. പക്ഷേ പുത്രവധുവിനെ കാണാൻ വന്നു. ലക്ഷ്മണയോടൊപ്പം ഞാനും കണ്ടു കേശവനെ. നിഗൂഢതകളെ സമർത്ഥമായി ഒളിപ്പിക്കുന്ന ആ സ്മിതം ആരാധകരുടെ അനുഭൂതി തന്നെ.
0: ആ അനുഭൂതി അവിശ്വസനീയമാണ്. അല്ലെങ്കിൽ രഥചക്രമുയർത്താൻ ആയുധം താഴെ വെച്ചിറങ്ങി വന്ന അദ്ദേഹത്തിന് നേരെ അസ്ത്രമയക്കാൻ മടിച്ച അർജുനന് ആജ്ഞ കൊടുക്കുമായിരുന്നില്ലല്ലോ.
1: വൃഷാലി, നീ പറഞ്ഞത് ശരിയാണ്. കുലപ്പേരിന്റെ ഒഴിയാബാധയുമായി അപമാനിതനായിക്കൊണ്ടിരിക്കെ കൃപരും ദ്രോണരും ദ്രൗപദിയും ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായി കേശവൻ തന്നെ അറിയിച്ച സത്യം, കുന്തിദേവിയുടെ മാതൃത്വം, പിന്നെ ഭാരത ചക്രവർത്തി പദം, പ്രലോഭനങ്ങളിൽ വഴങ്ങാത്തപ്പോ പരലോകപ്രാപ്തി, മാനക്കേടിന്റെ അപമൃതിയിൽ പ്രാണൻ പകർന്നവർ തന്നെ പ്രാണനെടുത്തു, അതും അവിശ്വസനീയ.
0: പ്രലോഭനങ്ങൾ കൊണ്ട് ഇളക്കാനാവുന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ നിലപാട്. അത് കേശവനും ബോധ്യമായി. പക്ഷേ പ്രിയപ്പെട്ട ഭാനുമതി, അങ്ങയുടെ ആരാധ്യപുരുഷൻ അദ്ദേഹത്തിന് മുന്നിൽ വെച്ച പ്രലോഭനങ്ങളിൽ കുലദോഷമകറ്റുന്ന കുന്തിദേവിയുടെ ദിവ്യമാതൃത്വവും കുരുപാണ്ഡവരെ ആകെ ആശ്രിതരാക്കിയുള്ള ഭാരതവർഷത്തിന്റെ സിംഹാസനവും മാത്രമായിരുന്നില്ല,
1: പിന്നെ
0: ദ്രൗപദിയുടെ ഭർത്തൃപദം.
1: വൃഷാലി,
0: കരുത്തനായ കർണന്റെ പത്നീപദവും അലങ്കാരവും അഹങ്കാരവും തന്നെ പാഞ്ചാലിക്ക്.
1: വൃഷാലി, നീ
0: ഭാരത സിംഹാസനവും ദ്രുപദരാജപുത്രിയുടെ പട്ടമഹിഷി സ്ഥാനവും ഉപേക്ഷിച്ചു ദരിദ്രയായ ഈ വൃഷാലിക്ക് വേണ്ടി. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഈ എനിക്ക് വേണ്ടി.
1: കരയാതെ സോദരി, കരയാതെ. ജീവിച്ചിരുന്ന ഭർത്താക്കന്മാരെക്കാൾ ശ്രേഷ്ഠരായി തോന്നുകയാ അവർ നമുക്ക് നഷ്ടപ്പെട്ടപ്പോ. പലതും അവർ പറഞ്ഞില്ല ആരോടും. എല്ലാം എല്ലാം ഉള്ളിലൊതുക്കി കഴിഞ്ഞില്ലേ.
0: ഭാനുമതി,

0: ദുശ്ശളെ കണ്ടുപോ നിങ്ങൾ? കണ്ടു. വൈധവ്യം നൽകിയ ഭ്രാതാവിനോട് എന്റെ ഭർത്താവിനോട് വെറുപ്പ് തോന്നരുതെന്ന് പറയാൻ. പക്ഷേ ദുശ്ശള കരഞ്ഞില്ല. കരയാൻ കണ്ണീരുണ്ടായിരുന്നില്ല എന്റെ അനുജത്തിക്ക്. ചിലത് ചോദിച്ചു എന്നോട്.
1: ചോദ്യങ്ങളോ?
0: അതെ. 105 പേരുടെ ഏക സഹോദരിയെ വിധവയാക്കിയതിന് നിന്റെ കേശവൻ എന്തായിരുന്നു ന്യായീകരണമെന്ന്.
1: കേശവനോടുള്ള അങ്ങയുടെ ഭക്തി ദുശ്ശളേക്കറിയാമല്ലോ.
0: അറിയാം. ചക്രവ്യൂഹത്തിൽ നിന്നുള്ള പ്രത്യാഗമന വിദ്യ അറിയാത്ത അഭിമന്യുവെ വ്യൂഹം ഭേദിക്കാനയച്ച യുധിഷ്ഠിരന് എന്ത് ശിക്ഷ നൽകി?
1: അതുമാത്രമല്ലോ, പ്രഥമ കൗരവപുത്രനായ ലക്ഷ്മണനെ കൊന്നത് അഭിമന്യുവല്ലേ? അങ്ങയുടെ പ്രിയപുത്രൻ ലക്ഷ്മണൻ പിന്നെ ദുശാസനന്റെ മകൻ ഭരതനെയും കൊന്നു. അർജുനപുത്രൻ
0: ഭരതലക്ഷ്മണന്മാരെക്കാൾ പ്രിയം കേശവനെന്നും അർജുനപുത്രനായിരിക്കുമല്ലോ. മരുമകനല്ലേ, ഭാരതത്തിന്റെ ഭാവി കിരീടാവകാശി.
1: ദുശ്ശള ദുഃഖിക്കും. വീരചരമമല്ലല്ലോ, ചതിയായിരുന്നില്ലേ? രാത്രി കൃത്രിമമാണെന്നറിയാതെ യുദ്ധസന്നദ്ധനല്ലാതെ പുറത്തിറങ്ങി നിൽക്കുമ്പോഴല്ലേ ജയദ്രഥനെ വധിച്ചത്?
0: ഏതു വധമാണ് ന്യായമാർഗത്തിൽ വൃഷാലി? കൊല്ലേണ്ടതെങ്ങനെയെന്ന് ചോദിച്ച് പാഞ്ചാലപുത്രൻ ശിഖണ്ഠിയെ കവചമാക്കി ഹുളിയം പെയ്തുകൊണ്ടല്ലേ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത്? മകൻ അശ്വത്ഥാമാവ് മരിച്ചെന്ന് സത്യവ്രതനായ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞ് തേർത്തട്ടിൽ ബോധരഹിതനായി വീണ് കിടക്കുമ്പോഴല്ലേ ദ്രോണാചാര്യരെ വീഴ്ത്തിയത്? ആയുധം കൊണ്ട് വീഴ്ത്തിയ ശത്രുവിന്റെ ഭൗതിക ശരീരത്തോട് ആദരവ് കാട്ടണമെന്ന യുദ്ധനീതി കാറ്റിൽ പറത്തിയല്ലേ ദുശ്ശാസനന്റെ നെഞ്ചു തകർത്ത് പാഞ്ചാലിക്ക് വേണ്ടി ഹൃദയരക്തമെടുത്തത്? ഊരുഭംഗമരുതെന്ന യുദ്ധനിയമം ലംഘിച്ചല്ലേ എന്റെ ഭർത്താവിനെ വീഴ്ത്തിയത്? ന്യായമാർഗത്തിന്റെ വ്യതിചലനങ്ങൾക്ക് നേർ സാക്ഷ്യങ്ങൾ ഇനിയും വേണോ? വേണോ?
1: ഭാനുമതി, ന്യായപക്ഷവും ധർമ്മപക്ഷവും അന്യായം ചെയ്തവർക്കുള്ള വിശേഷണമല്ലേ കേശവന്റെ ന്യായവാദങ്ങൾ?
0: കേശവനും കണക്കിന് കൊടുത്തു അമ്മ എന്നാണ് അറിഞ്ഞത്. വൃഷാലി, അമ്മ അന്തപുരത്തിലല്ലേ?
1: അതെ, ആശ്വസിപ്പിക്കാൻ കൂടെയുണ്ട് കുന്തിദേവി.
0: ആശ്വാസം, പാവ അമ്മ. വൃഷാലി, വരൂ, നമുക്കമ്മയെ കാണാം.

0: ആരാണ്? കുന്തി, നീ പോയില്ലേ? പോയിക്കൊള്ളാൻ പറഞ്ഞതല്ലേ ഞാൻ?
1: അമ്മേ,
0: മകളെ, ഭാനുമതി
1: കൂടെ ഒരു ശാലിയും ഉണ്ട്.
0: വൃഷാലി, നീ പോയില്ലേ? അവരുടെ കൂടെയല്ലേ നീ വേണ്ടത്? ഏ, യാത്ര ചോദിക്കാൻ വന്നതാവും അല്ലേ?
1: അമ്മേ,
0: വല്യമ്മ, ഇനി അങ്ങനെ വേണം വിളിക്കാൻ.
1: അമ്മേ, വൃഷാലി.
0: വൃഷാലിയല്ല, ഏടത്തി. ഇനി അങ്ങനെയേ വിളിക്കാവൂ. ഹസ്തിനാപുരത്തിന്റെ മൂത്ത മകൻ സുയോധനനും യുധിഷ്ഠിരനും ഏട്ടൻ കർണനാ.
2: അമ്മേ, ഇങ്ങനെയൊന്നും പറയല്ലേ. കർണൻ ഇവിടുത്തെ ആശ്രിതനായിരുന്നു, അങ്ങയുടെ മകന്റെ സേവകനായിരുന്നു.
3: ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത ബഹുമതികളൊന്നും ഇനി വേണ്ട.
2: കാരണം അദ്ദേഹത്തിന് അതിഷ്ടമാവില്ല.
0: ജീവിച്ചിരിക്കെ തന്നെ അറിഞ്ഞിരുന്നു എന്നാ കേട്ടത്. കേശവനും കുന്തിയും പറഞ്ഞു രാധേയനല്ല കൗന്ദേയനാണെന്ന്. പക്ഷേ
3: ആ തുറന്നു പറച്ചിലുകളൊക്കെ ആത്മാർത്ഥത കൊണ്ടൊന്നും അല്ലല്ലോ അമ്മേ. നമ്മളെ നശിപ്പിക്കാനുള്ള മാർഗം തേടിയതല്ലേ?
4: ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ ചോദിച്ചു വാങ്ങി. അർജുനനൊഴികെ ആരെയും കൊല്ലില്ലെന്ന് പ്രതിജ്ഞയെടുപ്പിച്ചു. ശരീരവും മനസ്സും തളർത്തിയിട്ടാ ആ പുതിയ അമ്മ സ്വന്തം മകനെ അടർക്കളത്തിലേക്ക് അയച്ചത്.
3: വൃഷാലി, കരയാനല്ലാതെ മറ്റൊന്നും അറിയാതെ ഒരു ചോരക്കുഞ്ഞിനെ നിറഞ്ഞൊഴുകുന്ന നദിയിൽ ഉപേക്ഷിച്ച ക്രൂരതയോളം വരില്ലല്ലോ അത്.
0: രണ്ടും കർണന് തന്നെ. പാവം, എത്രമാത്രം ആത്മസംഘർഷം അനുഭവിച്ചിട്ടുണ്ടാകും അവൻ. ഒന്ന് തുറന്നു പറയാൻ പോലും ആകാതെ.
2: അമ്മേ,
0: മോളെ, വൃഷാലി പുതിയ പദവികൾ നിനക്ക് തന്നിട്ടാ കർണൻ പോയത്.
2: അമ്മേ, കൗരവസേനാനിയുടെ വിധവ എന്ന പദവി മാത്രം മതി ഈ വൃഷാലിക്ക്.
1: അമ്മ കുരുക്ഷേത്രത്തിൽ
0: പോയിരുന്നു.
1: ഇളയമ്മ എന്തെങ്കിലും പറഞ്ഞോ? സോദരപുത്രനെ അല്ലേ ശപിച്ചത്?
0: ചിതറിത്തെറിച്ച മക്കളുടെ ശരീരഭാഗങ്ങൾ കണ്ടപ്പോൾ സമനില തെറ്റിപ്പോയി. പാതിയടഞ്ഞ കണ്ണുകൾ.
1: ഉൾക്കണ്ണു കൊണ്ടുള്ള കാഴ്ചകൾ പക്ഷെ നേരിട്ട് കണ്ട ഞങ്ങൾ.
4: ഭാനുമതി, ഉൾക്കണ്ണിലാണ് പലപ്പോഴും കാഴ്ചകൾ നന്നായി തെളിയുക.
0: പക്ഷേ സുയോധനൻ അത് അംഗീകരിച്ചിരുന്നില്ല മക്കളെ. ഭർത്താവിനോടുള്ള കടപ്പാട് തീർന്നപ്പോ മക്കളെ മറന്നു. എന്റെ മോൻ അങ്ങനെയാ പറഞ്ഞത്.

0: മഹാരാജാവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അദ്ദേഹത്തെപ്പോലെ ആദ്യം വരച്ചിട്ടായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കൂടി കാഴ്ചയാകണമായിരുന്നു അമ്മ.
1: നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയാണോ മക്കളെ?
2: കുറ്റപ്പെടുത്തിയത് ഞങ്ങളല്ലമ്മേ. പുരവാസികളും പൗരജനങ്ങളും പുത്രസ്നേഹത്താൽ അന്ധത ബാധിച്ചവരെന്ന് അമ്മയെയും അച്ഛനെയും. പുത്രസ്നേഹം
1: ഭാനുമതി,
2: അടർക്കളത്തിലേക്ക് പോകാൻ ഓരോ ദിവസവും യാത്ര ചോദിക്കാൻ വരുമ്പോ അമ്മ നൽകിയ അനുഗ്രഹം എന്താ? യഥോധർമ്മസ് തദോജയ. ഒരായുഷ്കാലം മുഴുവൻ അഭ്യസിച്ച് നേടിയ ആയോധന ബലത്തെക്കാളും ശക്തിയുണ്ട് പെറ്റമ്മയുടെ അനുഗ്രഹത്തിനെന്ന് എപ്പോഴും പറയുമായിരുന്നു അദ്ദേഹം. ഒടുവിൽ നൽകാൻ തീരുമാനിച്ചു. അനിയന്മാരെല്ലാവരും മരിച്ച് അവസാന യുദ്ധത്തിന് പോകാൻ നേരം.
0: അവിടെയും മാർഗം മുടക്കാനെത്തിയത് കേശവൻ.
1: ഭാനുമതി, എല്ലാം അവസാനിച്ചു, ഇനി വീണ്ടും ചികഞ്ഞെടുക്കുന്നില്ല. ഗാന്ധാരിയുടെ മനസ്സ് മാത്രം ആർക്കും അറിയില്ല.
0: അങ്ങനെ പറയരുതമ്മേ. ഭാനുമതിയെ കുറ്റപ്പെടുത്തുകയും അരുത്. ദുശാസനൻ മുതൽ ദുശ്ശള വരെ അമ്മയുടെ 100 മക്കൾക്കും അമ്മയായിരുന്നു ഭാനുമതി. അനിയന്മാർ, അവരുടെ ഭാര്യമാർ, ജ്യേഷ്ഠപത്നിയല്ല, അമ്മയായി തന്നെ കണ്ടു. ഭാനുമതി അവർക്കും നൽകിയത് മാതൃവാത്സല്യമാണ്.
2: വൃഷാലി, ഭാനുമതി പക്ഷേ എവിടെയും പ്രകീർത്തിക്കപ്പെട്ടില്ല. പുത്രവധുവിന്റെ വിരഹം, ദുഃഖം, ശപഥം, ശാപം എല്ലാം ഈ രാജസഭ പലവരും കേട്ടതല്ലേ? കരഞ്ഞ് കലങ്ങി കലിതുള്ളി വന്നപ്പോ അമ്മയും അടിയറവ് പറഞ്ഞു, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു,

0: പാഞ്ചാലിയെ പോലെ ഭാനുമതിയും പുത്രവധുവാണമ്മേ, പുത്രവധു. മോളെ, അമ്മയ്ക്കറിയോ, മരച്ചില്ലകൾ കുലുക്കി താഴെ വീഴ്ത്തി വേദനിക്കുന്ന അമ്മയുടെ മക്കളെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഭീമസേനനോട് ക്ഷമിക്കാൻ അറിയില്ല അദ്ദേഹത്തിന്. ഇന്ദ്രപ്രസ്ഥത്തിലെ പുത്തൻ മാളികയിൽ സ്ഥലജല വിഭ്രാന്തിയിൽപ്പെടുത്തി ആക്ഷേപിച്ച് ചിരിച്ച പാഞ്ചാലിയുടെ മുഖം മറക്കാനായിട്ടില്ല അദ്ദേഹത്തിന്.
1: ഭാനുമതി, മതി, തടയേണ്ട വൃഷാലി, അവൾ ആവോളം പറയട്ടെ. മക്കളെ, മക്കളെ സ്നേഹിക്കാത്തവളെന്ന് മാത്രം കുറ്റപ്പെടുത്തരുത്. അത്രയെങ്കിലും ഈ വൃദ്ധ മാതാവിനോട് ദയ കാട്ടുക.
0: അമ്മേ, ഇനി എന്ത് ദയ? ഈശ്വരന്മാർക്ക് പോലും തോന്നാത്ത ദയ ഇനി നമുക്ക് കിട്ടിയിട്ട് എന്തിനാ? ഈ വലിയ വീട്ടിൽ അധികാരമാറ്റത്തിന്റെ ആഘോഷം തുടങ്ങിയില്ലേ? അധികാരത്തിന്റെ അഹങ്കാരത്തിൽ അവരുടെ ക്രൂരതകൾ ഇനിയും തലപൊക്കി വരില്ലേ?
2: ക്രൂരതകൾ കേട്ട് കേൾവി പോലുമില്ലാത്ത പൈശാചികത, പരാജിതനായി വീണുകിടക്കുന്നവന്റെ നെഞ്ച് തകർത്ത് രക്തപാനം ചെയ്യുക, തുടയെല്ലുകൾ തകർത്ത് തീരാ വേദനയുടെ ഭീകരാവസ്ഥയിലേക്ക്.
0: മതി വൃഷാലി, മതി. കേൾക്കണ്ട, കേൾക്കണ്ട, എനിക്ക് താങ്ങാനാവില്ല അതൊന്നും.
2: ഭാനുമതി, തളരാതെ.
1: മോളെ, ഭാനുമതി, മോളെ,
2: ഇങ്ങനെ കരയാതെ, തളരാതെ.
0: വൃഷാലി, ഞങ്ങൾ ശത്രുപക്ഷത്താ, പക്ഷെ നീ നീ അങ്ങനെയല്ല. കർണനെന്ന് കൗന്ധേയനാ.
2: ഭാനുമതി, ഞാൻ എത്രയോ തവണ പറഞ്ഞതാണത്, സുയോധന പത്നി എന്നതിൽ നിങ്ങൾ അഭിമാനിക്കും പോലെ സൂതപുത്രനായ കർണന്റെ പത്നിയായി തന്നെ ഞാനും അഭിമാനിക്കുന്നു.
3: വലിയ വലിയ പദവികൾ അദ്ദേഹത്തിന്റെ മുന്നിലും വന്നിരുന്നുവല്ലോ, എന്നിട്ട് അതൊക്കെ സ്വീകരിച്ചോ?
2: സുയോധനന്റെ സൗഹൃദത്തിന് പകരമാകില്ല ഒരു ഭാരത സിംഹാസനവും കുന്തി മഹാറാണിയുടെ പുത്രപദവിയും എന്നാണ് ധീരനായ കർണൻ മറുപടി നൽകിയത്. കർണപത്നി വൃഷാലിക്കും പറയാൻ അതുതന്നെ. ഭാനുമതിയുടെ സാഹോദര്യത്തിനപ്പുറമല്ല പ്രഥമ പാണ്ഡവ പത്നി സ്ഥാനം ഈ വൃഷാലിക്ക്.
1: മോളെ,
2: കപടമാണമേ ആ സ്നേഹം. മകനാണെന്ന് പറഞ്ഞ് കൂടെ കൂട്ടാൻ അവസരങ്ങളേറെ ഉണ്ടായിരുന്നുവല്ലോ, അപ്പോഴൊന്നും സത്യം വിളിച്ചു പറയാതെ.
0: കുന്തിദേവി കർണനെ കണ്ടിരുന്നുവത്രേ യുദ്ധത്തിനു മുൻപ്.
3: അതിനു മുൻപ് കേശവനും കണ്ടു. സുയോധനനോടൊപ്പം നിന്ന് കൊല്ലാൻ നോക്കുന്നത് സ്വന്തം സോദരരെയെന്ന് ഓർമ്മിപ്പിച്ചു. ഓർമ്മിപ്പിക്കാൻ യോഗ്യതയുള്ള ആള് കേശവൻ. സ്വന്തം അമ്മാവന്റെ നെഞ്ചിൽ കയറിയിരുന്ന് മുഷ്ടിപ്രഹരം കൊണ്ട് കംസനെ കാലപുരിക്കയച്ച കേശവൻ ഉപദേശിക്കാൻ പറ്റിയ ആള് തന്നെ.
1: ജനിച്ച നിമിഷം പെറ്റമ്മയെ കാണാൻ കണ്ണനും സാധിച്ചില്ല, കർണനെ പോലെ.
0: പക്ഷേ പെറ്റിട്ട കുഞ്ഞിനെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചില്ലേ ആ അമ്മ? സോദരപത്നി ദേവകി ചെയ്ത കരുണ പോലും കാണിച്ചില്ല കുന്തിദേവി.
1: മക്കളെ, ഇനി അതൊക്കെ വെറും കഥകൾ, കാലചക്രത്തോടൊപ്പം വിസ്മൃതിയിലാവുന്ന കഥകൾ.
3: നഷ്ടങ്ങളൊന്നും കഥയല്ലല്ലോ അമ്മേ. വ്യാസഭഗവാനോട് പ്രാർത്ഥിച്ച് വരപ്രസാദമായി ലഭിച്ച അമ്മയുടെ ഏകമകൾ ദുശ്ശളിയുടെ അവസ്ഥ എന്താണ്? സോദരന്മാർ ഒന്നും രണ്ടോ ഒന്നും അല്ലല്ലോ സ്വന്തമായി ഉണ്ടായിരുന്നത്.
1: വിധവകൾ പെരുകുന്നു, ആൺമക്കൾ നഷ്ടമായ അമ്മമാർ പെരുകുന്നു, പടക്കളത്ത് മരിച്ചു വീഴുന്ന ഓരോ യോദ്ധാവിനെയും ഓർത്ത് വിലപിക്കാൻ സ്ത്രീകൾ. അമ്മയായി, സോദരിയായി, ഭാര്യയായി, മകളായി, എല്ലാം സ്ത്രീകൾ.
0: എന്തിന്റെ പേരിലാണമ്മേ ഈ കൂട്ടക്കുരുതി? യുദ്ധം സാധാരണമാണ്, അച്ഛന്റെ കലിംഗ രാജ്യവും യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ അധികാര തർക്കം, അതും സഹോദരന്മാർ തമ്മിൽ.
3: അന്യായമായ അധികാരവാദം തന്നെ. ഒടുവിൽ ജയിച്ചില്ലേ ഭാനുമതി?
1: ജയിച്ചു. ജയിപ്പിച്ചതാര്?
0: ആനകളുടെ കരുത്തുള്ള ഭീമനോ വില്ലാളി വീരനായ അർജുനനോ? അല്ല,
3: കേശവൻ.
0: സംശയമെന്താ? കേശവൻ തന്നെ. കേശവനെ പോലെ ഒരു സോദരപുത്രനുണ്ടായതാണ് കുന്തിദേവിയുടെ ബലം.
3: ശരിയാ, ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടിയ പാണ്ഡവർക്ക് ഉത്തേജനമായിരുന്നു കേശവൻ.
0: ഗാന്ധാരി ദേവിക്കുമുണ്ടായിരുന്നു ഒരു സോദരൻ. കേശവനെ പോലെ എപ്പോഴെങ്കിലും വിരുന്നുകാരനായി വരുന്നതല്ല, സോദരിക്കൊപ്പം തന്നെ സ്ഥിരമായി താമസിക്കുന്ന ശകുനി.
1: ഭാനുമതി,
0: സത്യമാണമ്മേ. അമ്മയുടെ മക്കളെ വഴിതെറ്റിച്ചത് അമ്മാവൻ ശകുനിയെന്നാ എല്ലാവരും പറയുന്നത്.
1: നീ എന്തൊക്കെയാ പറയുന്നത്? ഗാന്ധാരം വിട്ട് ഹസ്തിനപുരത്തേക്ക് വന്നത് എനിക്ക് തുണയാകാനാ.
0: എന്നിട്ട് തുണയായി. ഈശ്വരൻ മാത്രം തുണ.
3: ഭാനുമതി, ഗാന്ധാരി ദേവിയുടെ സോദരനെ അടച്ചാക്ഷേപിക്കല്ലേ? ചതുരംഗക്കളിയിലെ അജയ്യനായതുകൊണ്ടു തന്നെയാ അമ്മാവൻ ജേതാവായത്. ഇനി കുന്തിദേവിയുടെ സോദരപുത്രന്റെ കാര്യം. അവതാര പുരുഷനായി എന്തൊക്കെ അധർമ്മങ്ങളാ ചെയ്തു കൂട്ടിയത്?
1: ശപിച്ചു. സഹികെട്ട് ഞാൻ ശപിച്ചു ആ അവതാര പുരുഷനെ. പക്ഷെ മോളെ, ആയിരങ്ങൾക്കാശ്രയമായ ആരാധനാമൂർത്തി കേശവനെ ശപിച്ച നീചസ്ത്രീ എന്ന വിശേഷണമല്ലേ ഇനി ഗാന്ധാരിക്ക്?
0: ഒരിക്കലുമില്ലമ്മേ. ഗാന്ധാരി ശാപം അനിവാര്യമാണെന്ന് ലോകം പറയും.
1: എല്ലാം നഷ്ടമായ ഒരമ്മയുടെ തകർന്ന മനസ്സിൽ നിന്ന് ശാപവചനങ്ങൾ ഉതിർന്നു വീണു. രണഭൂമിയിൽ എന്റെ മക്കളുടെ ശിഥിലമായ ശരീരഭാഗങ്ങൾ കണ്ടും പറഞ്ഞും പൊട്ടിക്കരയുന്ന അവരുടെ ഭാര്യമാർ ആ നിലവിളി കാതിലൂടെ അടങ്ങാ തലയാഴി പോലെ മനസ്സിൽ നിറഞ്ഞപ്പോ ശപിച്ചു. അവതാരമാണെന്നോ ആശ്രിത രക്ഷകനാണെന്നോ ഓർത്തില്ല.

0: അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ യുദ്ധം ഒഴിവാക്കുമായിരുന്നു.
1: പക്ഷേ എന്റെ മക്കളാണ് യുദ്ധത്തിന് കാരണമെന്ന കേശവനും പറയുന്നത്.
0: അസത്യം പറഞ്ഞു സമർത്ഥിക്കാനുള്ള കഴിവ് കേശവന് പണ്ടേ ഉണ്ടായിരുന്നല്ലോ. നഷ്ടം കേശവനും ഉണ്ട്. മരുമകൻ അഭിമന്യുവും അകാല മൃത്യു വരിച്ചു. സോദരിമാരുടെ ഭർത്താക്കന്മാരൊന്നും മൃത്യു വരിച്ചില്ല. എന്നാൽ ഇവിടെയോ
1: മക്കളും പോയി, ഭർത്താക്കന്മാരും പോയി. വൃഷാലി,
2: അമ്മേ, പാഞ്ചാലിയല്ല വൃഷാലി, സുഭദ്രയല്ല സുപ്രിയ. കർണപത്നിമാർക്ക് വൈധവ്യം സമ്മാനിച്ചവർ തന്നെ അർജുന പത്നിമാർക്ക് ദീർഘ സൗമംഗല്യം നൽകി.
1: മക്കളെ, അധർമ്മചാരികളുടെ ഭാര്യാപദമേൽക്കേണ്ടി വന്ന നിർഭാഗ്യവതികളാണെന്ന് പരിതപിക്കുന്നുവോ നിങ്ങൾ?
2: ആരു പറഞ്ഞു അധർമ്മചാരികളെന്ന്? അമ്മയുടെ മക്കൾ അഭിമാനികളായിരുന്നു. അവരുടെ ഭാര്യാപദം ഞങ്ങൾക്കും അഭിമാനമാ.
0: തീർച്ചയായും. ഒരു നൂറായുസ് ജീവിച്ചിരുന്നില്ലെങ്കിലും ആദർശത്തിന്റെ ആൾരൂപങ്ങളായി തന്നെയാ അമ്മയുടെ മക്കൾ അനശ്വരതയിലായത്.
1: വൈകല്യം ബാധിച്ച മാതാപിതാക്കൾ, മക്കൾക്കത് ശാപമാണ്, നിർഭാഗ്യമാണ്.
0: ആരാണമ്മേ വികലാംഗർ? കാഴ്ചയില്ലാത്തതാണോ വൈകല്യം? അമ്മേ, ശരീരത്തിന്റെ വൈകല്യത്തെക്കാൾ ഭയാനകമാണ് മനസ്സിന്റെ വൈകല്യം.
3: അതവൾക്കാ പാഞ്ചാലിക്ക്.
2: മോളെ, ശരിയല്ലേ വൃഷാലി പറഞ്ഞത്? പുത്തൻ മാളികയിലെ അകത്തളങ്ങളിൽ ജലാശയമൊരുക്കി പൂക്കൾ വിതറി പ്രതല സമാനമാക്കുക. ചതിയറിയാതെ കാൽ തന്നെ വീണപ്പോ അതിഥിയെ നോക്കി കൈകൊട്ടി ചിരിക്കുക. തീർന്നോ? കൊട്ടാരത്തിലിരിക്കുന്ന പാവം അച്ഛനെയും ആക്ഷേപിച്ചില്ലേ കുരുടന്റെ മകനും കുരുടനെന്ന്? അമ്മേ, ആൾക്കൂട്ടം നോക്കി നിൽക്കെ ഒരു പെണ്ണ് പരിഹസി

0: പിടിച്ച് കൈകൊട്ടി ചിരിച്ചപ്പോ ഉള്ളുലഞ്ഞ അങ്ങിയുടെ മകന്റെ മനസ്സിലേക്ക് കനല് കോരിയിട്ട പാഞ്ചാലിയോട്, അച്ഛന്റെ ആന്ത്യം പറഞ്ഞ് പരിഹസിച്ച ആ നീജയോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങി തിരിച്ചവനാ എന്റെ ഭർത്താവ്, അമ്മയുടെ മകൻ സുയോധനൻ. പാവമാണ് അദ്ദേഹം, അമ്മയെ അനുസരിച്ചിട്ടേ ഉള്ളൂ. അച്ഛനെയും ഒരുപാട് ഒരുപാട് സ്നേഹമാണമ്മേ അദ്ദേഹത്തിന് നിങ്ങളോട് എല്ലാവരോടും.
1: ആ സ്നേഹം ആരറിയാൻ ഭാനുമതി? സർവനാശത്തിനും കാരണക്കാരൻ എന്നല്ലേ വിശേഷണം?
2: സൂതികമാരുടെ ശുശ്രൂഷയിലല്ലോ ഗാന്ധാരിക്ക് മക്കളെ പിറന്നത്. അടിവയറ്റിൽ വളർന്നു വന്ന മാംസഖണ്ഡം കനം കൂടി അസഹ്യമായപ്പോ പ്രാണവേദനയിൽ ബോധരഹിതയായി വീണത് മാത്രം ഓർമ്മയുണ്ടായിരുന്നു. സൂതികാലയത്തിലെ വെറും നിലത്ത് തളം കെട്ടിയ ചോരയുടെ നനവേറ്റ് ബോധം വീണ്ടു കിട്ടി. പ്രാണൻ പോയില്ലെന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോ എല്ലാ വേദനയും മറന്ന് പരതി ഞാൻ. പിറന്നത് ഇരട്ടകളാകുമെന്ന് തോന്നലായിരുന്നു. പക്ഷേ തലകുനിച്ചു നിൽക്കുന്ന പരിചാരികമാരിലൊരാൾ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ എന്റെ കുഞ്ഞിനെ കാണിച്ചു തന്നു. കൈകാലുകളില്ലാതെ, ശിരസും ഉടലും വേർതിരിയാതെ ഒരു മാംസപിണ്ഡം.
1: അമ്മേ,
2: നിന്റെ പതിയുടെ പിറവി നീച ജന്മമല്ല മോളെ, സർവാദരണീയനായ വ്യാസഭഗവാന്റെ അനുഗ്രഹമാ. തപം കൊണ്ടും ധ്യാനം കൊണ്ടും സമാർജിച്ച ദിവ്യ ചൈതന്യമാണ് അരൂപിയായ നിശ്ചേതനങ്ങളായ മാംസകഷ്ണങ്ങൾക്ക് മനുഷ്യാകാരവും പ്രാണനും പകർന്നത്. അത് നീച ജന്മമെന്ന് പറയുന്നവർ അധിക്ഷേപിക്കുന്നത് ഗാന്ധാരിയെയല്ല, വ്യാസഭഗവാനിയാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളൊന്നും അബദ്ധ ജന്മങ്ങളല്ല. അല്ല,
1: അമ്മേ, ക്രൂരതയുടെ മൃഗരൂപങ്ങൾക്ക് ആ പിറവിയിൽ ഭയം ജനിക്കുക സ്വാഭാവികം. ഭയവിഹ്വലരായി നിലവിളിച്ചത് തങ്ങളുടെ അന്തകന്റെ വരവിനെ ഭയന്നിട്ടാ. എന്താ, അങ്ങനെയല്ലേ പറയേണ്ടത്?
3: ആര് പറയാൻ?
1: സഹതാപത്തിന്റെ സഹയാത്രിക മഹാറാണി കുന്തിദേവി.
2: വൃഷാലി പറഞ്ഞതും ശരിയാ, പരാതികളുമായി എന്നും കുന്തി വരും. മഹാരാജാവും ഭീഷ്മ പിതാമഹനും പരിഹരിക്കുകയും ചെയ്യും അവൾക്ക് അനുകൂലമായി. ദുര്യോധനന്റെ ഉപദ്രവം, എന്റെ മക്കളുടെ ശകാരം, അതൊക്കെയാ പരിദേവനങ്ങൾ. പക്ഷേ ഭീമസേനന്റെ വികൃതികളിൽ എന്റെ മക്കൾ ചോരയൊലിപ്പിച്ചും കണ്ണീരൊലിപ്പിച്ചും വന്നാൽ സഹതാപം. അച്ഛനില്ലാത്ത മക്കളെന്ന പരിഗണന. സുയോധനന്റെ ഇളം മനസ്സിൽ പകയുടെ വിത്ത് വിതറുകയായിരുന്നു കുരുസഭയിലെ പരാതി പരിഹാര വേദികൾ.
1: പാണ്ഡവരോടുള്ള പക.
2: പാണ്ഡവരോട് മാത്രമായിരിക്കില്ല, അവന്റെ ഈ അമ്മയോടും.
1: അമ്മേ,
2: ശാസിച്ചിട്ടേയുള്ളൂ, ശിക്ഷിച്ചിട്ടേയുള്ളൂ എന്റെ ഉണ്ണികളെ. ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല ഈ അന്ധ മാതാവ്. എന്റെ മക്കൾ അങ്ങനെയാവും കരുതുക, അവരെ കുറ്റപ്പെടുത്താനും ആവില്ല. അഗതികളായവരെ തുണക്കേണ്ടി വരുന്ന ഗതികേടിലായിരുന്നു മക്കളെ ഞങ്ങൾ.
3: അയ്യോ അമ്മേ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരിക്കലും അത്തരമൊരു ചിന്തയുണ്ടായിട്ടില്ല. അവകാശപ്പെട്ട സ്നേഹവാത്സല്യങ്ങൾ അച്ഛനില്ലാത്തവർക്കായി പകുത്തു നൽകേണ്ടി വന്ന അമ്മയുടെ നിസ്സഹായാവസ്ഥ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒരിക്കലെന്നോട് പറഞ്ഞു, ഭാനുമതി, നമുക്ക് മക്കൾ രണ്ടല്ല, 102 ദുശ്ശാസനൻ മുതൽ ദുശ്ശള വരെ നിന്റെ മക്കളാണ്. അമ്മേ, ഇങ്ങനെ ചിന്തിക്കുന്ന അമ്മയുടെ മകൻ തിരിച്ചറിവില്ലാത്തവനല്ലമ്മേ. അച്ഛനമ്മമാരുടെ ഉള്ളമറിയുന്നവനാ സത്യം.
2: മോളെ,
1: ജ്യേഷ്ഠപത്നി എന്നും അമ്മ തന്നെ. പുരാണത്തിലെ ഗ്രാഹ്യമാകാം യുവരാജനെ കൊണ്ട് അങ്ങനെ പറയിച്ചത്.
3: വൃഷാലി,
4: രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാ മടവിം വിദ്ധി ഗച്ഛത്താത യഥാസുഖം.
1: രാമായണമാണ് രാമനെ ദശരഥനായിട്ട്, അതായത് ജ്യേഷ്ഠൻ പിതാവ് തന്നെ. സീത, ഞാൻ സുമിത്രാദേവി, നിന്റെ അമ്മ.
3: വൃഷാലി, എന്താ രാമായണ കഥാഖ്യാനം?
1: എന്റെ ഒരു സംശയമാണ്. വാൽമീകി മഹർഷിയുടെ വിഖ്യാത കൃതിയിലെ ഉജ്ജ്വല ശ്ലോകം, ജ്യേഷ്ഠനെ അച്ഛനായും ജ്യേഷ്ഠഭാര്യയെ അമ്മയായും കാണണം.
2: അതെ, അങ്ങനെ തന്നെയല്ലേ?
1: അങ്ങനെ തന്നെയാണോ അമ്മേ എല്ലായിടവും?
3: ദുശ്ശാസനൻ മുതൽ ദുശ്ശള വരെ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ എന്നെ.
1: പക്ഷേ എല്ലാവരും അങ്ങനെയാണോ? സഹദേവൻ മുതൽ ഭീമൻ വരെ ജ്യേഷ്ഠപത്നിയായ പാഞ്ചാലിയെ കാണേണ്ടത് അമ്മയായിട്ടല്ലേ? എന്നിട്ട് അമ്മയായി കാണാതിരുന്നതോ? അമ്മയെ പത്നിയാക്കിയതോ പാപമല്ലാത്തത്?
2: വൃഷാലി,
1: അമ്മ പറഞ്ഞതാ ധർമ്മപക്ഷത്തിന്റെ സദാചാര ബോധം. ഇല്ല, മറുപടിയില്ല.
2: അഞ്ചു പേർക്കുമായാണല്ലോ പാഞ്ചാലി.
1: ന്യായീകരണങ്ങൾ അനവധിയുണ്ടാകും. കാരണം അവരാണല്ലോ ധർമ്മനീതിയുടെ കാവലാൾ.
3: ശരിയാണ്, ന്യായവാദങ്ങളുടെ കഞ്ചുകമണിയിക്കാൻ ആരും വരില്ല. കൗരവകുമാരന്മാരുടെ കബന്ധങ്ങളിലും കുരുപത്നിമാരുടെ കണ്ണീരിലും വിജയം കണ്ടെത്തുകയല്ലേ പൗരജനവും പാണ്ഡവ ബന്ധുക്കളും?
1: പൗരജനങ്ങളെല്ലാം അങ്ങനെ ചിന്തിക്കില്ല ഭാനുമതി.
3: അധമപക്ഷം അധർമ്മപക്ഷം, അവിടെ വിധവകൾ പെരുകിയാലെന്ത്, നിലവിളികൾ ഉയർന്നാലെന്ത് അല്ലേ?
1: വിധവകൾ പെരുകുന്ന, നിലയ്ക്കാത്ത നിലവിളികൾ ഉയരുന്ന ദുരന്ത സൃഷ്ടാക്കൾക്ക് നേരെ അമ്മേ ഗാന്ധാരി, നിങ്ങളുടെ നയനങ്ങൾ ഇനിയെങ്കിലും തുറക്കുക.
2: ലോകാരാധ്യനായ വസുദേവകൃഷ്ണനെ ശപിച്ചവൾ എന്ന ദുഷ്പേര് കൂടി സ്വന്തമാക്കി ഈ വൃദ്ധ മാതാവ്.
3: അത് ദുഷ്പേരല്ലമ്മേ, മഹാഭാരതം ഭാവി ലോകത്തിന് നൽകുന്ന സന്ദേശമാണത്. സ്ത്രീജനവിലാപങ്ങൾക്ക് നിമിത്തമാകുന്നവർക്കുള്ള ശിക്ഷ, ശാന്തിദൂതരെന്ന് ചമഞ്ഞ് സർവനാശം വിതയ്ക്കുന്ന യുദ്ധമുഖങ്ങൾ തുറക്കുന്നവർക്കുള്ള ശിക്ഷ. ആ ശിക്ഷകൾക്ക് അവതാര പുരുഷനും അതീതനല്ല. ഗാന്ധാരി ശാപത്തിന്റെ കാവ്യനീതിയാണതെന്ന് ബോധ്യപ്പെടുന്ന ഒരു തലമുറ വരിക തന്നെ ചെയ്യും.
1: ഭാവി തലമുറയുടെ പ്രകീർത്തനത്തിനു വേണ്ടി വർത്തമാനകാല ദുരന്തങ്ങൾ, ഇതെന്ത് ലോകനീതി?
2: നീതി കാലദേശ ഭേദങ്ങളാണ്. ഇന്നിന്റെ നീതിയല്ല നാളെയുടേത്. ഒരാളുടെ നീതിയല്ല മറ്റൊരാൾക്ക്.
3: അമ്മേ, എല്ലാ നീതികൾക്കും മേലെയാണ് യാഥാർത്ഥ്യങ്ങൾ, ജീവിതമെന്ന യാഥാർത്ഥ്യം.
2: മകളെ, യാഥാർത്ഥ്യങ്ങളോട് സമരമല്ല, സമരസപ്പെടുകയാണ് വേണ്ടത്.
1: ശരിയാണ്, സമരസപ്പെടലിന്റെ ആഘാതമേൽക്കാനും തയ്യാറാവുക.
2: ആഘാതമോ?
1: അതെ, ഭരണസാരഥ്യമേറ്റു. വകുപ്പ് വിഭജനമായി രാജമന്ദിരങ്ങളുടെ വീതം വെയ്പ് തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്.
3: വൃഷാലി,
1: അതേ സോദരി, സമരസപ്പെടലിന്റെ മറ്റൊരാഘാതം, അതിന് തയ്യാറാവുക.
2: മോളെ,
1: യുവരാജ ഭീമസേനൻ ആവശ്യപ്പെട്ടിരിക്കുന്ന രാജമന്ദിരം അങ്ങയുടേത്, സുയോധനന്റെ ഈ കൊട്ടാരം.
2: വൃഷാലി,
1: സത്യമാണമ്മേ, ശത്രുവിന്റെ ശില്പഭാവന അംഗീകരിക്കുന്നു ശക്തിയുടെ ഭീമരൂപം.
2: കൊന്നിട്ടും പക തീർന്നില്ലേ അവന്?
1: ചില വന്യമൃഗങ്ങളിൽ മാത്രം കാണുന്ന ക്രൂരതയാ. തുടയെല്ല് തകർത്ത് വേദനയുടെ അഗാധതയിലേക്ക് തള്ളിവിട്ട് ക്ഷിപ്രമരണം പോലും അനുവദിക്കാതെയാ സുയോധനനെ.
2: ഭാനുമതി, മോൾ എന്താ ഒന്നും പറയാത്തത്? നിന്റെ വിഷമം അമ്മ കാണുന്നുണ്ട്.
3: ഇല്ലമ്മേ, ഭാനുമതിക്ക് വിഷമമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഗന്ധവും ശബ്ദവും ഇല്ലാത്ത ഈ കൊട്ടാരം വെറുത്തു തുടങ്ങിയതാ. ഇപ്പോഴാ ഭീമസേനൻ വരുമെന്നറിഞ്ഞപ്പോ ആശ്വാസമായി. ഭാനുമതിക്ക് വിഷമമൊന്നുമില്ല.
1: ഭാനു,

0: നോക്കിയ ബലന്ധരയുണ്ടാവും. പാഞ്ചാലി എന്നും ഉണ്ടാവില്ലല്ലോ. ഗഡോൾ കച്ചന്റെ അമ്മ ഹിടുമ്പി വരുവോ? ഏ ഇല്ല, അതിന് സാധ്യതയില്ല. അല്ലേ അല്ലേ വൃഷാലി?
1: നീ ഒന്ന് പൊട്ടിക്കരയരുതോ ഭാനുമതി.
0: എന്തിന്? ഞാൻ ധീരനായ സുയോധന പത്നിയല്ലേ, വർഷങ്ങളായി ഹസ്തിനാപുരം ഭരിച്ച യുവരാജന്റെ ഭാര്യയല്ലേ. ഏ പിന്നെ പിന്നെ എന്തിനു കരയണം? എന്നെ കരയിപ്പിക്കാനാണല്ലോ എല്ലാവരും മത്സരിക്കുന്നത്, അല്ലേ അമ്മേ? ഇല്ല, ഭാനുമതി കരയില്ല, ആരും അത് മോഹിക്കണ്ട. നഷ്ടപ്പെടലുകൾ തീരണ്ട, ഇനിയും ആവട്ടെ. കൊട്ടാരം, പിന്നെ ഈ ആഭരണങ്ങൾ, പരിചാരികമാർ, എല്ലാം പോട്ടെ. അന്തപുരത്തിൽ ആഹാരവും അന്തിയുറക്കവും അതും പുതിയ രാജാക്കന്മാർ നിഷേധിക്കും, അല്ലേ?
1: മോളെ, നീ എന്തൊക്കെ ഈ പറയുന്നേ?
0: സഹിച്ചോളാം അമ്മേ. മകൻ ലക്ഷ്മണന്റെ ഉടലറ്റ ശിരസ് കണ്ട് സഹിച്ചല്ലേ. അനുജന്മാർ 99 പേരും വീണിട്ടും ആ വിയോഗ ദുഃഖം സഹിച്ചല്ലേ. അമ്മയുടെ മകൻ അവസാന യുദ്ധത്തിന് പോയത് സ്യമന്ത പഞ്ചകത്തിൽ തുടയല് തകർന്ന് വേദന കൊണ്ട് പുളഞ്ഞ് 2 പകലും 1 രാത്രിയും സഹിച്ച് കിടന്നില്ലേ. പിന്നെ പിന്നെ ഇതൊക്കെ സഹിക്കാൻ ഭാനുമതിക്കാവണം.
2: മഹാറാണി കുന്തിയുടെ ഔദാര്യം ഉണ്ടായിരുന്നു കൂടെ കഴിയണമെന്ന്. വരില്ലെന്ന് പറഞ്ഞു ഞാൻ. ഇനി മഹാരാജാവിനൊപ്പം അന്തപുരമായാലും ആരണ്യകമായാലും ശിഷ്ടകാലം മഹാരാജാവിനൊപ്പം.
3: ആരണ്യകം
2: വാനപ്രസ്ഥം. യുദ്ധഗതി എന്തായാലും അദ്ദേഹം അത് നിശ്ചയിച്ചിരുന്നു, വിദുരനോട് പറയുകയും ചെയ്തു. പക്ഷേ
3: പക്ഷേ
2: വിദുരൻ പറഞ്ഞ് കുന്തി അറിഞ്ഞു. പോവരുതെന്ന അപേക്ഷയും.
0: അപേക്ഷയോ ആജ്ഞയോ?
3: ഭാനുമതി,
0: ആജ്ഞയാവും. മക്കളെയെല്ലാം കൊന്നവരുടെ ഭരണത്തണലിൽ ആശ്രിതവാസം, ചങ്ങലകളില്ലാത്ത ബന്ധനം.
3: അമ്മയെന്ത് തീരുമാനിച്ചു?
2: വിദുരൻ അദ്ദേഹത്തെയും കണ്ടു. യാത്ര വേണ്ടെന്ന് വെക്കണ്ട, മാറ്റിവെക്കാമെന്ന്. വാക്ചാതുരിയിൽ സമർത്ഥനാണല്ലോ വിദുരർ.
0: അമ്മേ, അമ്മ തനിച്ചാവില്ല, ഞാനും.
2: പാടില്ല മോളെ. നീ പറഞ്ഞില്ലേ ശതസുതന്മാരെ കുറിച്ച്? ദുശാസനനും അനിയന്മാരും മാത്രമേ ഇല്ലാതായുള്ളൂ, അവരുടെ ഭാര്യമാരുണ്ട്. അവർക്കും ഭാനുമതിയാണ് അമ്മ. അവരെ നീ തന്നെ നോക്കണം. ഈ അമ്മയ്ക്ക് വേണ്ടി മോള് ആ ത്യാഗം കൂടി?
0: ത്യാഗമല്ലമ്മേ, ഭാഗ്യം. ഭാനുമതിയുടെ ഭാഗ്യം. അമ്മ വിഷമിക്കരുത്, അമ്മയുടെ മക്കൾക്കെല്ലാം ഞാനുണ്ടാകും. ലക്ഷണയെ പോലെ തന്നെ ഞാൻ അവരെ നോക്കും. വൃഷാലി, തളരുമ്പോ നീയോ ഉണ്ടാകണം കൂടെ.
3: ഇല്ലാതെ പിന്നെ? അപമാന ശരങ്ങളേറ്റ് നിലം പതിച്ച എന്റെ പതിയെ കൈപിടിച്ചുയർത്തിയത് സുയോധനനാ. കർണനും സുയോധനനും ഗാഢ സൗഹൃദത്തിന്റെ വിശ്വമാതൃകയാ. ഭാനുമതിയും വൃഷാലിയും ആ മാതൃക തുടരും.
1: മക്കളെ,
0: അമ്മ എന്തിനാ കരയുന്നേ? വാനപ്രസ്ഥമോ സ്വർഗാരോഹണമോ ഇഷ്ടമുള്ളത് എന്തും ആഗ്രഹിച്ചോ? ആ മഹാപ്രയാണത്തിന് തടസ്സമാകുന്ന അസ്വസ്ഥതയുടെ ഒരു കണിക പോലും മനസ്സിലുണ്ടാവില്ല. ഇത് ഭാനുമതിയുടെ ഉറപ്പ്.
2: ആശ്വാസമായി മകളെ. നഷ്ടങ്ങളുടെ തമോഗർത്തങ്ങളിൽ നിബദിച്ചു പോയ ഈ വൃദ്ധ മാതാവിന് പ്രതീക്ഷയുടെ ഒരു തുള്ളി വെളിച്ചം കാണായിപ്പോ. കാഴ്ചയുടെ വെള്ളി വെളിച്ചത്തിനു നേരെ നയനബന്ധനം നടത്തിയ കാന്താരിക്ക് തെളിമയോടെ കാണാം ഗാഢ സൗഹൃദം.

0: ദൈവത്തിന്റെ ഉൾ വെളിച്ചം.
1: അമ്മേ,
2: മക്കളിങ്ങ അടുത്തേക്ക് വാ. എന്റെ കൈകൾ മുറുകെ പിടിക്ക്, അങ്ങനെ അങ്ങനെ ചേർത്ത് പിടിക്ക്
1: അമ്മേ.
2: മകളെ വൃഷാലി, കർണനെ പോലെ നിനക്കും ദാനശീലം. ജ്യേഷ്ഠപത്നി സ്ഥാനവും മഹാറാണി പദവിയും ദാനമായി നൽകിയില്ലേ നീ എന്റെ മക്കൾക്ക് വേണ്ടി? ഭാനുമതി, എനിക്കറിയാം മോളെ, സുയോധനന്റെ ഗംഭീര ശബ്ദം മാറ്റലികൊണ്ട ഈ കൊട്ടാരം നിനക്കേറെ ഇഷ്ടമാണെന്ന്. ഇടറാതെ പറഞ്ഞ് നീ അത് നിഷേധിച്ചപ്പോ നിന്റെ മനസ്സ് വിങ്ങുന്നത് ഞാൻ അറിഞ്ഞു. ആ കൊട്ടാരവും നീ ഉപേക്ഷിക്കുന്നു. മക്കളെ, പുത്രവധുക്കളായി നിങ്ങളെ ലഭിച്ചതിൽ ഈ അമ്മ അഭിമാനിക്കുന്നു. ആ അഭിമാനമാണ് ഒരു തുള്ളി വെട്ടം, പ്രതീക്ഷയുടെ ഒരു തുള്ളി വെളിച്ചം.
1: അമ്മേ,
2: മോളെ വരൂ, എന്നെ ഒന്ന് കൊണ്ടുപോകൂ.

0: അമ്മേ, അമ്മേ വീഴല്ലേ.
1: വൃഷാലി, ഇതുപോലെ വീഴ്ചകളിൽ താങ്ങായി ഉണ്ടാവണം നീ. ഭാനുമതി, വലിയ ഭാരമേൽപ്പിക്കുകയാ നിന്നെ.
2: അമ്മേ,
1: കുറേ സംസാരിച്ചു, ഇനി ഞാൻ ഉറങ്ങട്ടെ, സ്വസ്ഥമായി ഉറങ്ങട്ടെ. മക്കളെ, നിങ്ങൾക്ക് ഈ അന്ധമാതാവിന്റെ അനുഗ്രഹങ്ങൾ.
2: അമ്മേ, അങ്ങയുടെ അനുഗ്രഹങ്ങളും ശാപങ്ങളും മഹാഭാരതത്തിൽ മഹത്തായ ഏടുകളാണ്. അമ്മമാരും വിധവകളും ബാലികമാരും വിലപിക്കുമ്പോൾ അവർക്ക് ആശ്വാസമാകും ആ അനുഗ്രഹ കഥകൾ. ഒപ്പം പെണ്ണിന്റെ കവിളിൽ കണ്ണീർ ചാലു വീഴ്ത്തുന്നവർക്കുള്ള ശിക്ഷയാകും അങ്ങയുടെ ശാപകഥകൾ. ഗാന്ധാരി ദേവി എന്റെ അമ്മ മാത്രമല്ല, അബലകളെന്ന് മുദ്രകുത്തപ്പെടുന്ന ഓരോരുത്തരുടെയും അമ്മയാണ്. ഹസ്തിനാപുരത്തിലെ യുദ്ധാനന്തര പ്രതിസ്ഥാനത്തിരിക്കുന്ന പരാജിത പക്ഷത്തിന്റെ പരിദേവനങ്ങൾ അക്ഷരാകാരം പൂണ്ട് ഒരു നാൾ പ്രതിധ്വനിക്കും. അതാവർത്തിച്ചറിയുന്ന അനുവാചകരുടെ ഉള്ളിൽ നാം ഒക്കെ പുനർജനിക്കും. തിന്മയുടെ പ്രതിരൂപങ്ങളായല്ല, നന്മയുടെ, ന്യായത്തിന്റെ പ്രകാശ വലയത്തിൽ കൗരവപക്ഷവും കൗരവമാതാവും. ഇത് ഭാനുമതിയുടെ പ്രതീക്ഷ, സുയോധന പത്നി ഭാനുമതിയുടെ പ്രവചനം.
3: അടിച്ചമർത്തപ്പെട്ട ആത്മരോഷങ്ങൾ അഗ്നിപർവ്വതങ്ങളായി പൊട്ടിത്തെറിക്കുകയാണ്. പ്രതിനായക പത്നിയുടെ പ്രതിബിംബം പോലും പ്രതിഫലിക്കാത്ത രാജഗൃഹ പരിസരത്തു നിന്നോ ആ അഗ്നിജ്വാലകളുടെ പ്രചണ്ഡ പ്രവാഹം ആരംഭിക്കുകയാണ്. ധർമ്മപക്ഷത്തിൻ്റെ സത്യസാക്ഷ്യങ്ങളുടെ അസ്ഥിവാരമിളക്കിക്കൊണ്ട് ചോദ്യശരങ്ങൾ തൊടുക്കുകയാണ് ഭാനുമതി. മഹാഭാരതത്തിൻ്റെ അഗാധതയിൽ കഥാതന്തു തേടി മുങ്ങിനിവർന്നവരിൽ പലരും ഭാനുമതിയെ കണ്ടിരുന്നില്ല. പരിഗണനാർഹമായ പരാമർശമാണ് ഭാരതകഥയിൽ ഭാനുമതിക്കുമെന്ന തിരിച്ചറിവാണ് ഈ ശബ്ദശില്പത്തിന് പിന്നിലെ ചേതോവികാരം. ആ ശ്രമം സഫലമായെന്ന ചാരിതാർത്ഥ്യത്തോടെ ഭാനുമതിക്ക് ഇവിടെ തിരശീല വീഴുകയാണ്. നാടകരചന കൃഷ്ണകുമാർ, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി, അഭിനയം അശ്വിനി കവണശ്ശേരി, ഭാനുമതി, ചന്ദ്രലേഖ മല്ലശ്ശേരി, ഗാന്ധാരി, സൂര്യ ഇടവന, വൃഷാലി. നാടകനേരം.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: പുത്തൻ പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ,
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ പുത്തൻ പാട്ടിലേക്ക് സ്നേഹസ്വാഗതം. പുത്തൻ പാട്ടുകളിൽ ഈ വർഷം ഇറങ്ങിയ ചില ഗാനങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കേൾക്കാം എസ് എ സുഗേഷിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കിടിലം പാറു എന്ന ചിത്രത്തിലെ ഗാനം. ധ്യാൻ കിഷൻ ഗാനരചന നിർവഹിച്ച്, റോജർ ബി ബെന്നി സംഗീതം പകർന്ന്, അബി ഡേവിഡും ധ്യാൻ കൃഷ്ണനും ചേർന്ന് പാടിയ ഗാനം.

പുത്തൻ പാട്ടിൽ ഇനി കേൾക്കാം. മത്തായി സുനിൽ പാടിയ ഗാനം. മുഹാദ് വെമ്പായത്തിൻ്റെതാണ് വരികൾ. സംഗീതം സി ജെ കണ്ണൻ. ചിത്രം ജയരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അവൾ.

ഇനി കേൾക്കാം ജീതു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദൃശ്യം മൂന്നാം ഭാഗത്തിനു വേണ്ടി വിനായക് ശശികുമാർ ഗാനരചന നിർവഹിച്ച് അനിൽ ജോൺസൺ സംഗീതം പകർന്ന് എബുജിൻ ഇമാനുവൽ പാടിയ ഗാനം.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ റേഡിയോ മലബാറിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, ഗോപി സുന്ദർ സംഗീതം പകർന്ന്, കെ എസ് സ്വർണ, മുഹമ്മദ് മക്ബൂൽ മൻസൂർ എന്നിവർ പാടിയ ഗാനം. ചിത്രം ഡോസ്. അഭിലാഷ് ആർ നായർ, ബിനോയ് സദാശിവൻ എന്നിവർ ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്.

വിപിൻ എൻ വേലായുധന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പൈതലാട്ടം. ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച്, ലീല ഗിരീഷ് കുട്ടൻ സംഗീത സംവിധാനം നിർവഹിച്ച് സിതാര കൃഷ്ണകുമാർ പാടിയ ഗാനം കേൾക്കാം റേഡിയോ മലബാറിന്റെ പുത്തൻ പാട്ടിലൂടെ.

സനൂപ് കുമാർ, സംഗീത ശ്രീകാന്ത് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സത്യത്തിൽ സംഭവിച്ചത്. പ്രശാന്ത് മോഹനന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി കാവാലം നാരായണ പണിക്കർ ഗാനരചന നിർവഹിച്ച് ബെന്നി ഫെർണാണ്ടസ് സംഗീതം പകർന്ന ഗാനം.

പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ റേഡിയോ മലബാറിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിന്ന ചിന്ന ആസൈ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വർഷ വാസുദേവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി അൻവർ അലിയുടെ വരികൾക്ക് ഗോവിന്ദ് വസന്ത സംഗീതം പകർന്നു പാടിയ ഗാനം.

റേഡിയോ മലബാറിന്റെ പുത്തൻ പാട്ടുകളിലൂടെ ഇനി കേൾക്കാം. ജി എൻ കൃഷ്ണകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അനന്തൻ കാട് എന്ന ചിത്രത്തിലെ ഗാനം. 1977 കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച പൊന്നിൻകട്ടയാണെന്നാലും എന്ന ഗാനമാണ് ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2026 June 25 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ബി അജനേഷ് ലോകനാഥാണ്. മുരളി ഗോപിയും ദീപക് ബ്ലൂ സംഘവുമാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

ലേഡി വിത്ത് ദി വിങ്സ് എന്ന സോഫി ടൈറ്റ സംവിധാനം ചെയ്ത ചിത്രത്തിനു വേണ്ടി ഹരിമുരളി ഉണ്ണികൃഷ്ണൻ ഈണം നൽകി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന സോഫി ടൈറ്റസ്.

എം പത്മകുമാർ സംവിധാനം ചെയ്ത ഉയിർ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് മണികണ്ഠൻ അയ്യപ്പയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ആലാപനം ഹിഷാം അബ്ദുൽ വഹാബ്.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ റേഡിയോ മലബാറിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘമൗനം എന്ന മൊഴിമാറ്റം നടത്തിയ ചിത്രത്തിലെ ഗാനം കേൾക്കാം. സുനിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി സന്തോപ് നാരായണനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ജുദാഹ് സാന്തി.

രാജീവ് നളുവനാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രമാണ് മാജിക് മൊമെന്റ്. ഈ ചിത്രത്തിനു വേണ്ടി ബാഹുലേയൻ കേളകം ഗാനരചന നിർവഹിച്ച് പി ജെ സംഗീതം പകർന്ന ഗാനം. ആലാപനം പി എസ് സരൺ, സാന്ദ്ര വർഗീസ്, നസ്ലീം നാസർ.

പുത്തൻ പാട്ടിലൂടെ ഇനി കേൾക്കാം. അഭിലാഷ് വാര്യരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രമാണ് അരൂപി. ഈ ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, ഗോപി സുന്ദർ സംഗീതം പകർന്ന് ശ്രുതി ശിവദാസ്, ഗോപി സുന്ദർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

ബിൻഷാദിന്റെ സംവിധാനത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന ചിത്രമാണ് റീന. ഈ ചിത്രത്തിനു വേണ്ടി കപിൽ കപിലൻ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന അജീഷ് ദാസൻ, സംഗീതം സിറാജ് റേസ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ വർഷം ഇറങ്ങിയ ചില ഗാനങ്ങളാണ് പുത്തൻ പാട്ടിലൂടെ ഇതുവരെ കേട്ടത്. പുത്തൻ പാട്ടിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജ്

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 22, ഹിജ്രാവർഷം 1447 മുഹറം 20, ശകവർഷം 1948 ആഷാഢം 15, 2026 ജൂലൈ 6

തിങ്കളാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ്

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.